सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

जो सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കുറേത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ തന്നെ ഇന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അങ്ങോട്ട് ആഗ്രഹിക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം ഈ മന്തിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോ ചില ലാസ്റ്റ് ഡേയ്സ് ഇങ്ങനെ മന്ത് എൻഡ് വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്, എന്തെങ്കിലും പെൻഡിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോളൂ കേട്ടോ എന്ന്. ചിലപ്പോൾ ഇന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ്, അപ്പൊ നാളെ ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത് അയ്യോ ഇന്നലെ ഡേറ്റ് കഴിഞ്ഞല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാകും. ഒരു കാര്യം അങ്ങനെ വെക്കാൻ പാടില്ല. ഇനി മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, ഫോണിൽ എന്തെങ്കിലും അലാം സെറ്റ് ചെയ്ത് വെക്കുക, നമുക്ക് എവിടെയാണോ പെട്ടെന്ന് കാണുന്നത് അവിടെ എഴുതി വെക്കുക. പണ്ടുള്ള ആൾക്കാരൊക്കെ കലണ്ടറിൽ എഴുതി വെക്കില്ലേ, അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഡയറിയിൽ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊന്നും വിട്ടു പോകാനായിട്ട് പാടില്ല. കാരണം ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുത്തോളൂ കേട്ടോ, എന്നിട്ട് ഇന്ന് ചെയ്ത് തീർക്കുക. അപ്പോ ഇന്നിപ്പോ ഒരു ലാസ്റ്റ് ഡേ ആണെങ്കിൽ കൂടി നാളെ പുതിയൊരു തുടക്കമാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തിന്റെയും അവസാനം നമ്മൾ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം വേണം. ഓക്കെ, ഇന്ന് കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, നാളെ പുതിയൊരു തുടക്കമാണല്ലോ എന്ന്. എനിവേ, ഇന്ന് ഈ മന്തിന്റെ ഈ ഒരു ലാസ്റ്റ് ഡേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണ്ടേ? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. പലർക്കുമുള്ളൊരു പരിപാടിയാണ് നാളെ ആവട്ടെ നാളെ ആവട്ടെ, അതെന്ത് കാര്യമാണെങ്കിലും വെക്കും. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യമായിരിക്കും. അത് വിചാരിക്കും ഓ ഇന്നിപ്പോൾ വേണ്ട മടി, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല മടി കൊണ്ട് വിചാരിക്കും നാളെ ആവട്ടെ നാളെ ആവട്ടെ. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട കാര്യം നാളെ ആവട്ടെ എന്ന് വെച്ചു ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും ഈസി ആയിട്ടോ സിമ്പിൾ ആയിട്ടോ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 5 മണിക്കൂർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറിപ്പോയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോണേന്ന്. ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനും ഉണ്ട്. പക്ഷേ നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആലോചിക്കൂ, എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് ബാക്കി? ആലോചിച്ചെടുക്കൂ കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക, ഇത് റേഡിയോ സുനോ.

നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണോ നല്ലത്, മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാണോ നല്ലത്? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനുവാണ്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് മടി എന്ന് പറയുന്ന ഒരു കാര്യം, ഓക്കെ, അതല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു പേടി ഉണ്ടാകും. ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ? ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറവുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഓക്കെ, ഞാൻ ചെയ്തിട്ട് അത് തെറ്റിപ്പോണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് അതിനൊരു ക്ലാരിറ്റി ഇല്ലാതായി പോണ്ട, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ ഇല്ലാതായി പോണ്ട, അതുകൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് വേറൊരാൾക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. അയാളെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇത് അയാളുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് കൊണ്ട് അവർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ അത് ചെയ്ത് തീർക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഡേറ്റിൽ അവർ ചെയ്തു തരണം എന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊരു ഇഷ്ടക്കേട് വരും. ഓ, ഞാൻ ഇത്ര കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അവനെ നോക്കി ബാക്കി എല്ലാത്തിൻ്റെ സമയമുണ്ട്, ഇത് ചെയ്യാൻ മാത്രം സമയമില്ല എന്ന് നമ്മളങ്ങനെ ഉള്ളിൽ വിചാരിച്ചിട്ട് അവരോട് ചെറിയൊരു ഒരു നീരസം എവിടെയെങ്കിലും വരും. അതാ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളാണ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്, അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് കഴിവതും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

ചെയ്യാം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മാറ്റി വെച്ചിട്ട് അവസാനം ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും ഒരു കാര്യം ഇന്നോളം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കൂടെ ഞാൻ ചച്ചു. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അത്ര വലിയൊരു അത്ഭുതമൊന്നും അല്ല. മടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും കേട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ്. അതിൽ വലിയ ഇത്ര വലിയ പറയാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ മടി മാറ്റിവെക്കണം. മാറ്റിവെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ വേറൊരാൾ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു എന്ന് കരുതുക, അവരത്രയും എക്സ്പെക്ടേഷൻസിലോ ആയിരിക്കും നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് അത് സെക്കൻഡറി തിങ് ആണ്, നമ്മുടെ കാര്യമാണ് നമുക്ക് പ്രയോറിറ്റി. അപ്പൊ അവര് വന്ന കാര്യം, അവര് പറഞ്ഞ കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റിൽ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളത് വിട്ടുപോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, സ്വന്തം കാര്യം ചെയ്യാൻ പോലും മടിയുള്ള ആൾക്കാരാണെങ്കിൽ, ദയവ് ചെയ്ത് മറ്റൊരാളുടെ കാര്യം ഏറ്റെടുത്തിട്ട് അവരെ കൂടി ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ ആ സമയത്ത് ഓ എങ്ങനെ ഇവനോട് നോ പറയും എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മളൊരു നോ പറഞ്ഞാൽ ചിലപ്പോൾ അവരത് സ്വയമായിട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. എന്തിനാണ് നമ്മളായിട്ട് മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് തടസ്സം വരുത്തുന്നത്? അതുകൊണ്ട് മടിയുള്ളവർ ഒരിക്കലും മറ്റൊരാളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ഇന്നിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം കേട്ടോ. നാളെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും വളരെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 30 ആയി കേട്ടോ, ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷ് പറഞ്ഞുകൊണ്ടാണ് ഇന്നും നമ്മൾ ഒരുമിച്ച് നമ്മളുടെ ഒരു യാത്ര, നമ്മുടെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാരൻ ബഫറ്റ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ, അതായത് ഒരാളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് പ്രധാനമായും നോക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരാളെ നമ്മൾ വിലയിരുത്തുകയാണ് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് വിലയിരുത്തുന്ന സമയത്ത്, ചില സമയത്ത് അങ്ങനെ നമുക്ക് വരുമല്ലോ, ഒരു വ്യക്തിയെ ഒന്ന് വിലയിരുത്തണം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ ആണ് അദ്ദേഹം നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, സത്യസന്ധത. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണല്ലേ. സത്യസന്ധത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഉത്സാഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം നോക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ആദ്യത്തേത് ഇല്ലെങ്കിൽ ബാക്കി 2 നിങ്ങൾക്ക് അപകടമാകും. സത്യമല്ലേ, ഈ ആദ്യത്തെ സത്യസന്ധത ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപൂർവമുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഉത്സാഹമോ ഒന്നും ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തേതില്ലെങ്കിൽ ബാക്കി 2 നമ്മൾക്ക് അപകടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസന്ധതയോടുകൂടി ലൈഫിൽ മുന്നോട്ട് പോവുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ വിശേഷങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആദ്യത്തെ പാട്ടിലേക്ക് എത്താൻ പോവുകയാണ്. കൂടെ നിങ്ങളുടെ DO1സിനുള്ള നല്ല വിഷസ് ആയിരിക്കാം. നിങ്ങൾ സ്കൂളിലേക്ക് ഇങ്ങനെ മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ പിക്കോണ്ടിരിക്കുന്ന സമയമായിരിക്കും, നിങ്ങളുടെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ എന്തായാലും കുട്ടികളുടെ മെസ്സേജസും ഒക്കെ തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മെസ്സേജിലേക്ക് നിങ്ങൾക്കൊക്കെ തന്നെ അയക്കാവുന്നതാണ്. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടൂർണമെൻ്റ് എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയുള്ള ടൈം ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

അരവിന്ദ് വേണുഗോപാൽ ചെയ്ത രണ്ട് പാട്ടുകളുടെ ഒരു നല്ലൊരു മിക്സാണ് നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് അധികം സെർച്ച് ചെയ്താതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്റെ കയ്യിൽ ഇന്നുള്ളത്. ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ആ ഒരു സ്ഥലം എന്നുള്ളതാണ് സിമ്പിളായൊരു ചോദ്യം. നിങ്ങൾ ഇത്ര മാത്രം സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആ ഒരു രാജ്യം ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നറിയപ്പെടുന്ന ചിരികളുടെ നാട് എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന ആ ഒരു നാട് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഇപ്പൊ തന്നെ അയച്ചു തുടങ്ങാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോന്നോട്ടെ. ഷാജഹാൻജിയുടെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്, മീരാൻ ഖാൻ, പ്രഭുജി, റിയാസിന്റെ മോർണിംഗ് ഉണ്ട്. അജി ജേക്കബ് പറയുന്നത്, മക്കളെ ഒരുപാട് പ്ലാനുകൾ ഇടുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഒരു പ്ലാനും ഇല്ലാതെ വരുന്നത് പോലെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല പ്ലാൻ. ഇന്ന് അങ്ങനെ ആയിരിക്കട്ടെ. നിങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ദിവസം വിഷയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അജി ജേക്കബ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സി പി ബി ബി ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അമാൻ ഷജീർ എത്തുന്നുണ്ട്, അതുപോലെ ഹംസക്കുട്ടിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖമല്ലേ? ഇന്ന് എന്റെ മകൾ നജ ഫാത്തിമ റിന്യൂട്ടിയുടെയും നാളെ എന്റെ മകൻ മുഹമ്മദ് ഷാമിൽ റിച്ചുവിന്റെയും ബർത്ത്ഡേ ആണ്. അപ്പം വീട്ടില് രണ്ട് ബർത്ത്ഡേ അല്ലേ. ഓക്കെ, അപ്പൊ സ്പെഷ്യലായിട്ട് അവർക്കൊരു വിഷസ് കൊടുക്കണം. ബെസ്റ്റ് വിഷസ് ഫ്രം ഹംസക്കുട്ടി, സലീന, നജ്ല, സൈനബ്, മുഹമ്മദ് ഷംവീൽ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നജ ഫാത്തിമ റിനൂട്ടിക്കും അതോടൊപ്പം തന്നെ നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന മുഹമ്മദ് ഷാമിൽ എന്ന റിച്ചുവിനും നമ്മളുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്.

അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് അൻസലേ. കൂടെ തന്നെ മുജീബ് ഖത്തറിന്റെ ഗുഡ് മോർണിംഗ് നീ എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ആബിദ് പറയുന്നത്, ഹായ് നിസ, സ്വന്തം എന്ന ആൽബത്തിലെ ഒരു പാട്ടയ്യോ, ഓക്കെ, ഈ പാട്ട് എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഓക്കെ, ഒരു നല്ലൊരു ഫീമെയിൽ പാട്, നല്ലൊരു പാട്ടുണ്ട്, സോങ് പൊളിയാണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ രവിശങ്കർ ജി നമ്മുടെ വാരൻ ബഫറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്, വളരെ പോപ്പുലറായ ഒരു ബുക്കാണത്, ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ആ ബുക്ക് പലരും വായിച്ചു നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ പല വേർഷൻസ് ആക്കി യൂട്യൂബിലുണ്ട് കേട്ടോ. അതിന് ഫുള്ളായിട്ടത് മലയാളത്തിലും ഒക്കെ തന്നെ പറയുന്ന പല വേർഷൻസും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ആ ബുക്കൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. സുലൈമാൻ, നിസോ സുഖമല്ലേ, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ദിവ്യാശ്വരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ രഘുനന്ദൻ ആൻഡ് ഋതുനന്ദ ജോയിൻ ചെയ്യുന്നു, കറക്റ്റാണ് അവർ ഉത്തരം അയക്കുന്നത്. കൂടെ തന്നെ സാവിയോ, ഇസബൽ, ഇവാന, ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ വരുന്നു. അക്ഷര, അക്ഷജ് മെസ്സേജ് ചെയ്യുന്നു. അസറാൻ, ഉമ്മ കുൽസു, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. കൂടെ അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഷഹാൻ, അസ്ര, അർഹം അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്കിത്, അർപ്പിത് അവരുടെയും റൈറ്റ് ആൻസർ വന്ന് നിൽക്കുന്ന സമയമാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക്. ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നറിയപ്പെടുന്ന ആ ഒരു ഇടം, അല്ലെങ്കിൽ ആ ഒരു രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം എന്തായാലും കേൾക്കുന്നത് കരിക്ക് സീരീസിലെ ഒരു നല്ല പാട്ടുണ്ട്, ജുപ്പിറ്റർ മഴ നനയും. പലരുടെയും ഒരു ഫേവററ്റ് ലിസ്റ്റിലുള്ള പാട്ട് തന്നെയാണെന്ന് കരുതുന്നു. കേൾക്കാം ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Qatar's favorite radio station. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ് നമസ്കാരം, ഞാനിതിന്റെ സ്വന്തം അപ്പാൻ ചേർത്താണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

അതിരടി മൂവിയിലൊരു പുതിയ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് നമ്മൾ കൂടുതലും കുട്ടികൾക്കൊക്കെ കൂടി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി അറിയുന്ന കുറച്ച് പുതിയ പാട്ടുകളും പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അഭിജി ഇങ്ങനെ ഒരു പാട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞു പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. അഭിജി എന്തായാലും ഞാൻ ആ പാട്ട് കേട്ട് നോക്കാം കേട്ടോ, ഉറപ്പായിട്ട് ഞാൻ കേട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് വരികയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐദിനും യുംനയും സൗയയും സമ്രയും. ഓക്കെ, അപ്പോൾ ഒരു കിടിലം പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കിടിലം പാട്ട്, ഒരു പുതിയ കിടിലം പാട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. ഐദിൻ യുംന ആ ഒരു ടീമാണുള്ളത്. ഐദിൻ യുംന, സോയ ആൻഡ് സമ്ര ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, ലാൻഡ് ഓഫ് സ്മൈൽസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിനെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഒരുപാട് ഇതാ കുട്ടികളുടെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസറും അവർ അയച്ചു തരുന്നുണ്ട്. കൂടെ തന്നെ സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കാണ് മെസ്സേജ് അയക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഗൗരിഷ്, റയാൻ, റേയു, റിനു, ഫിദ ആൻഡ് സിദാൻ അവർ എം ഇ എസിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കറക്റ്റായിട്ട് തന്നെ ഉത്തരവും അയച്ചു തരുന്നുണ്ട്. സനൽകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും വസുദേവും സയോരിയും ജോയിൻ ചെയ്യുന്നു, അവരും കറക്റ്റായിട്ട് അയക്കുന്നു. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ അവരും ജോയിൻ ചെയ്യുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, റൈറ്റ് ആൻസർ ആണ് ലെറ്റ് എവ്രി വൺ ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ആൽവിസും ആൽബർട്ടും ജോയിൻ ചെയ്യുന്നു. കൂടെ തന്നെ സഫ്വാൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് സഫ്വാൻ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ്, ഐ എം നാബ് ഫ്രം എം ഇ എസിൽ നിന്നാണ് അല്ലേ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് അയച്ചു തന്നിട്ടുള്ളത്. അബ്ദുൽ റഹൂഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റുവ, റിദ, ജോയിനിങ് വിത്ത് ഫ്രണ്ട്സ് ന്യൂർ, ഫല, നഹിയാൻ ടു എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ ആൻഡ് ഐഡിയൽ സ്കൂൾ ടുഡേ ഇസ് ഓ ഇന്ന് ഫീൽഡ് ട്രിപ്പിൻ്റെ ഡേ ആണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയക്കുന്നത് മുഹമ്മദ് സഗീർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദിഷ്, അഷ്ലിയാൻ, സജീഷ, നീതു എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. സുപ്രഭാതം, ജീവിതത്തിൽ ഇന്നലകളെ ഓർത്ത് വിഷമിക്കാതെ നാളെയെക്കുറിച്ച് ഭയപ്പെടാതെ ഇന്നിനെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ചെറിയ സന്തോഷങ്ങൾ പോലും മനസ്സറിഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് എന്നാണ് സജീഷ മെസ്സേജിൽ പറയുന്നത്. സഞ്ജു ആറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദക്ഷക്കുട്ടി ജോയിൻ ചെയ്യുന്നു. കറക്റ്റാണ്, ദക്ഷക്കുട്ടി അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അഹമ്മദ് ഷെരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കുകയാണ് അമ്ന, അമാൻ, അമീൻ, അബാൻ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എയ്ദൻ, എവ്ലിൻ, എസ്ഹാൻ ആണ്. എം ഇ എസിൽ നിന്നാണ് റൈറ്റ് ആയിട്ട് തന്നെ അവരെ അയച്ചു തരുന്നുണ്ട്. കൂടെ തന്നെ പ്രശാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഋതു ചന്ദ്ര ജോയിൻ ചെയ്യുന്നു. ഋതു ചന്ദ്ര എം ഇ എസിലാണ് പഠിക്കുന്നത്. ഋതുചന്ദ്രയുടെയും റൈറ്റ് ആൻസർ തന്നെയാണ് വരുന്നത്. കൂടെ തന്നെ സാരംഗൻ സുദീവ് ജോയിൻ ചെയ്യുന്നു. നമ്മൾ ലാൻഡ് ഓഫ് സ്മൈൽസ് ആണ് ചോദിച്ചത്. ചിരികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. സാരംഗൻ സുദീവ്. കൂടെ തന്നെ നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ഗോയിങ് ടു എം ഇ എസ് ആരൊക്കെയാണ്? സെഷാൻ, ഇസ, ആഡം ആണ് മെസ്സേജ് ചെയ്യുന്നത്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രാജേഷ് മട്ടങ്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടുന്നു. കൂടെ തന്നെ സ്റ്റീവൻ ആൻഡ് സേറ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. ഐഷക്കുട്ടി ക്വസ്റ്റ്യൻ കേട്ടില്ല, ഇപ്പം കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ലാൻഡ് ഓഫ് സ്മൈൽസ്, ചിരികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യം ഏതാണ്? ഓഹ, ഒരു അടിപൊളി സെൽഫി വന്നിട്ടുണ്ടല്ലോ. ആരൊക്കെ ഇത്? ഹെയ്സം ആൻഡ് ജന ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്നു. ഇന്ന് അവർക്ക് എക്സാം ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടോ?

ഇല്ലല്ലേ. ഓക്കെ, കൂടെ ഹയയും ഉണ്ട്, അടിപൊളി. ഓക്കെ, അപ്പൊ ഹയുണ്ട്, ഹൈസാം ഉണ്ട്, ജെന്നയുണ്ട്, എല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോവാണ്. ഇതാ ഇങ്ങനെ എനിക്കൊരു അടിപൊളി സെൽഫി മൂന്നുപേരും കൂടെ ചേർന്ന് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഓക്കെ, അവർക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ സ്നേഹം ഇതാ ഞാൻ തിരിച്ചും നിങ്ങൾക്ക് മെസ്സേജിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ജയിലർ ടൂലെ പാട്ടൊന്ന് ഇടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഞാനത് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പം ഹസ്ബാനാണ് ചോദിക്കുന്നത് ജയിലർ ടൂലെ ആ ഒരു പുതിയ പാട്ടിനെ കുറിച്ചാണ് ആൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങി എല്ലാവരിലേക്കും ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു പുതിയ പാട്ടാണിത്. ആ പാട്ട് ഞാൻ തീർച്ചയായിട്ടും പ്ലേ ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ അത് പ്ലേ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു വിശ്വാസം. നമ്മൾ ഇന്നലെ പ്ലേ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്തോ അത് പ്ലേ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുറച്ച് സമയം തരണം, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. ഉമേഷിൻ്റെ മെസ്സേജുണ്ട്, എന്നും സ്വന്തം കുടുംബത്തെ ഓർത്ത് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് പ്രവാസികൾ. എല്ലാ പ്രവാസികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് ഉമേഷ് പറയുന്നു. കൂടെ മണി മച്ചിങ്ങലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഐഡ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടുഡേ ഐ എം വൈ. ഓക്കെ ഓക്കെ, ഒരു മോർണിംഗ്. ഓക്കെ, യെസ്റ്റർഡേ യു തോട്ട് ഐ വാസ് സ്ലീപ്പിംഗ് ആൻഡ് സ്കിപ്ഡ് മൈ ഗുഡ് മോർണിംഗ്. അല്ല, ടുഡേ ഐ എം വൈഡ് എ വീക്ക്, സോ ഐ ആം എക്സ്പെക്ടിങ് ആൻ എക്സ്ട്രാ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഫ്രം യു. വെരി വെരി ഗുഡ് മോർണിംഗ്, വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. അപ്പോൾ ആളുടെ ഒരു മെസ്സേജും നമുക്കിങ്ങനെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ആൾ അയച്ചു തന്നത്. ബ്രിജിൻ ആൻഡ്രിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജിത് യശോധരൻ്റെ ഇന്നത്തെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇളം കാറ്റിൻ്റെ തണുപ്പും പൂക്കളുടെ പുഞ്ചിരിയും പോലെ നല്ല പാട്ടുകളുമായി പ്രഭാതത്തെ ഇത്രയും മനോഹരമാക്കുന്ന ആ ശബ്ദത്തിന് ഒരു വലിയ ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച് അജിത് അൽഖോർ. ഇന്നത്തെ ദിവസം മുഴുവൻ ചിരിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരിക്കട്ടെ. തീർച്ചയായും എല്ലാവർക്കും അങ്ങനെ തന്നെയുള്ളൊരു ദിവസമായി മാറട്ടെ. മനോഹരമായ പുഞ്ചിരിയോടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്ന എല്ലാ അൽഖോർ നിവാസികൾക്കുമായിട്ടൊരു പാട്ട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വെക്കാം. പക്ഷേ ഈ പാട്ട് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതേ ഒരു ഫീല് വരുന്ന മറ്റൊരു പാട്ട് തീർച്ചയായിട്ടും അഖിൽ അൽഖോർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ ഷഫ്നയുടെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ ഓക്കെ, ഒരു ഗുഡ് മോർണിംഗ് ടു ഹിം. ഓക്കെ, ഹായ് നിസ, please tell Joe that I missed him yesterday. Okay, and very good morning to him, wishing all a beautiful Wednesday ennu varanittu aala message aikkunnunde. തങ്കമാന പയ്യൻ പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അടിപൊളി. ഓക്കെ, ഫൈസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസ് പറയുന്നത്, ഓരോ പ്രഭാതവും നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇന്നലെ എന്ത് സംഭവിച്ചാലും ഇന്ന് ഒരു പുതിയ തുടക്കമാണ്. പുഞ്ചിരിയോടെ ദിവസം തുടങ്ങൂ, നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകൂ. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി, ഒരു നല്ല വാക്ക് പോലും മറ്റൊരാളുടെ ദിവസം മനോഹരമാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഫൈസ്. ബ്രില്യൻ്റ് സ്കൂളാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ ഒരു സിമ്പിൾ സൂചന, സിമ്പിൾ ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലാൻഡ് ഓഫ് സ്മൈൽസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ള, അല്ലെങ്കിൽ രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നൗറിൻ നെസ്റ്റിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നമ്മളുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. രണ്ടുപേരും നല്ല മിടുക്കന്മാരായിട്ടിതാ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അവർ സ്കൂളിലേക്ക് ഇന്ന് സെറ്റായിട്ട്, എന്താ പറയുക, ടിപ് ടോപ്പിലൊക്കെ പോകാമെന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. അടിപൊളി കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് രണ്ടുപേരും. അടിപൊളി അടിപൊളി അടിപൊളി. അനോജ് പി തമ്പിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മനക്കുട്ടി. ഓക്കെ, അവരുടെ മെസ്സേജ് ഉണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇനി ആരാണ് അയച്ചിരിക്കുന്നത്, നമ്മുടെ ഷാജിത് പള്ളിക്കരയുടെ അക്കൗണ്ടിൽ നിന്നും. ഫാരിസ്, ആ ഒരു ടീമല്ലേ ഇത്, ഷാജിത് പള്ളിക്കര, അതെ, ഫാരിസ്, ഐ ആര്യ, വിയാൻ, ഐഷ ആൻഡ് റഫയാണ് അവർ ബിർല സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലായിരുന്നു, അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ആണോ എന്ന് അറിയില്ല. ഓക്കെ, റൈറ്റ് ആൻസറാണ്, ലാസ്റ്റ് അയച്ചിരിക്കുന്നത് റൈറ്റ് ആൻസർ തന്നെയാണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു അടിപൊളി പാട്ടിലേക്ക് പോവാണ്. തങ്കമാനപ്പയ്യൻ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് നേരെ അതിലേക്ക് തന്നെ പോവാം.

0: frequency. Now available on Vodafone Shuf app. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
1: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026ന്റെ തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
0: QNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
1: ബുക്കിംഗ് ഇൻ ഐ കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009 5454.
0: വിസിറ്റ് www.kidsexpo.qa. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
2: 5005 2 3.
3: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം
4: ഇൻ അസോസിയേഷൻ
3: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
5: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് വരാനായിട്ടുണ്ട്. ജംഷീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് എ സ്പെഷ്യൽ വൺ ഫോർ അച്ചു കല്യാണി, അദ്വി, ദുവ ആൻഡ് തക്കുഡു എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ്. ആരവ്, അനീഷ്, ആർ കെ ഫാമിലിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ ഫസ്ലൂന്റെ റൈറ്റ് ആൻസർ അയക്കുന്നത് അമീനും അമാനും ചേർന്നിട്ടാണ്. കൂടെ തന്നെ കൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നും സുപ്രഭാതം, തിരിച്ചും സുപ്രഭാതം പറയുന്നു. ഇസ്രയും റയാനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നലെ ഇവരുടെ വോയിസ് നോട്ട് അല്ലായിരുന്നോ ഞാൻ പ്ലേ ചെയ്തത്? അല്ലേ അല്ലേ അല്ലേ അല്ലേ അല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇസ്ര ആൻഡ് റയാൻ. ഓക്കെ, ഇഷാൻ ആൻഡ് ഇസ്ര ടു ഭവൻസ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ഇന്ന് മെസ്സേജും ഫോട്ടോയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇന്ന് നല്ല ക്യൂട്ട് ഫോട്ടോ, അടിപൊളി ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ നറ്റാഷയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അബിൻ തോമസിൻ്റെ മോർണിംഗ് ഉണ്ട്. ഹെബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ എവറി വൺ, ഗുഡ് മോർണിംഗ്, വിഷിംഗ് ഓൾ എ പുക്കി ഡേ എന്നുകൂടി പറഞ്ഞിട്ടാണ് ഹെബിൻ്റെ ഇന്നത്തെ വിഷസ് എത്തിയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ അടുത്തൊരു പാട്ട് ചോദിച്ചിരുന്നു അല്ലേ, ഞാനത് നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഹെബിനെ, ഞാനത് സെറ്റാക്കാം കേട്ടോ. നെക്സ്റ്റ് ജാസിയുടെ മെസ്സേജാണ്. ജാസിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു വോയിസ് നോട്ടാണ് ഞാനത് കേട്ട് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെവനിക്കിൻ്റെ മോർണിംഗ് മെസ്സേജ് ആൻഡ് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ജിനൂസിൻ്റെ, മിഷൽ എൽസ ജിനോ പൊതാർ പേൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മിഷൽ എൽസ ജിനോയ്ക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. വൈഷക്കുട്ടി റൈറ്റ് ആൻസറാണ് കേട്ടോ. കെസിയ, ഇവാന, ജെയ്ഡൻ, എല്ലാ ഡാൻ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് നിങ്ങൾക്കും പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് 3 പേർക്കും KIJD. ഓക്കെ, അങ്ങനെ ഒരു പേരിട്ടേക്കാം. KNK ഓട്ടോമൊബൈൽസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പേരിടാന്ന് തോന്നി ഇവർക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദർശൻ കൃഷ്ണയാണ് ജോയിൻ ചെയ്യുന്നത്. റൈറ്റ് ആൻസറാണ് DK, അതാണ് അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈസിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ധന്യ ജോയിൻ ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ധന്യ, ഒരു നല്ല ഡേ ധന്യയ്ക്ക് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നമ്മുടെ രാംദേവ്, എങ്ങനെയുണ്ടായിരുന്നു രാംദേവ്, ഇന്നലത്തെ കോമ്പറ്റീഷനൊക്കെ അടിപൊളിയായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രം സ്വാസ്തിക ആൻഡ് രാംദേവ്. ഇന്ന് സ്വാസ്തിക കുട്ടിയുടെ ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. സ്വാസ്തിക കുട്ടിക്കും നല്ലൊരു മോർണിംഗ്, ഫാമിലിക്ക് ഫുൾ നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. താഹിർ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നിഫ്ഷയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിഫ്ഷയുടെ മെസ്സേജ്, ദിസ് ഇസ് നിഫ്ഷ, ഒരു പാട്ട് പറയുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ശാന്തിനി കീതൻ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു മോർണിംഗ് ആൾക്കും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഇതിൽ കൃഷ്ണചന്ദ്രൻ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. ഇതിൽ കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. മോളുടെ നല്ലൊരു ഫോട്ടോ ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ ശ്യാംലാലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൗഫലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുലൈമാൻ പറയുന്നത് ഈ നേരത്തെ ഏതെങ്കിലും സോക്സിൻ്റെ പേര് തിരിഞ്ഞ് ടൈം പോകും. ഓക്കെ, ലെഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ മീവൽ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ടിസ്ബിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നു, കൂടെ തന്നെ അംന ഫാത്തിമ ആൻഡ് മിൻഹ ഫാത്തിമ അവർ ശാന്തനി കീർത്തനിലേക്കാണ് പോകുന്നത്. റോസ് ഫാമിലി ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. മിഷലിന്റെ ഫ്രണ്ട് ഐറയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ ഗുഡ് മോർണിംഗ്, ടുഡേ ഐ ഹാവ് എക്സാം ഉണ്ട്. ഇത് ആരാണ് മെസ്സേജ് അയക്കുന്നത്? നമ്മുടെ പ്രണവാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. പ്രണവിനൊരു ഗുഡ് ലക്ക് സ്പെഷ്യലി പറയുന്നു. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് പ്രണവിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ബൈ ഹെബ, ഹന്ന, ഹൻമ, ഇസാൻ, ഇഷൽ, ഇസ്ര, അടിപൊളി. വിപിനന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഷമീറിന്റെ വക. അക്ക, ഷമീറിന്റെ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വന്നില്ലല്ലോ. ഇന്നലെ അയച്ചിരുന്നോ? ഓക്കെ, ഇന്ന് ലാസ്റ്റ് ആഴ്ച സെപ്റ്റംബർ 24 ആണല്ലേ. ഓക്കെ, ഇന്നതാ നല്ലൊരു ചായയുടെ ഫോട്ടോ അയച്ചു തന്ന്, കൊതിപ്പിച്ചിട്ടുണ്ട്. നല്ല ചായ ഉണ്ടോ? കണ്ടപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു. ഓക്കെ, അടിപൊളി, നല്ല ഫോട്ടോ. ഷംവിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ന്യൂഴ എംറിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. പിന്നെ അതുപോലെ തന്നെ ലിജു പറയുന്നത്, ഗുഡ് മോർണിംഗ്, പ്ലീസ് വിഷ് എ ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയർ ഫ്രണ്ട് ദീപു ബൈ രാജേഷ് ആൻഡ് സിന്ധു ആണ്. ഇന്ന് ദീപുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ദീപുവിനുള്ള ഒരു നല്ല സ്നേഹം നിറഞ്ഞ വിഷസ് കൊടുക്കാനായിട്ട് പറയുന്നു. അപ്പം ദീപുവിന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ

അനുരാജിന്റെ ഗുഡ് മോർണിംഗ് നമുക്ക് ഇവിടെ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ തന്നെ ശരി ഉത്തരമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചിരികളുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നറിയപ്പെടുന്നത് തായ്ലൻഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ റൈറ്റ് ആൻസർ അയച്ച എല്ലാ കുട്ടികൾക്കും വലിയൊരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത മണിക്കൂറിലായിരിക്കും. നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ടോളൂ 5000917 എന്ന നമ്പറിലേക്ക്. വിശ്വനാഥ് ആൻഡ് സൺസ് മൂവിയിലെ സൂര്യ മമിത മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
3: യു ആർ ലിസണിംഗ് ടു
2: 91.7 റേഡിയോ സുനോ.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
0: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. September 30 ബുധനാഴ്ച ദിവസമാണ്. നാജിദിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, വിഷിംഗ് ഓൾ ദി സെയിൽസ് ഗൈസ് ഇൻ ദോഹ എ ഗ്രേറ്റ് മന്ത് എൻഡ്. ഹോപ്പ് എവറി വൺ അച്ചീവ് ദെയർ മന്ത്ലി ടാർഗറ്റ്സ്. ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നെഞ്ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടതേ ഉള്ളൂ, മന്ത്രൻ്റെ ആവുന്ന സമയത്ത് മാനേജർ പറയുമ്പോൾ തിരിച്ചുള്ള റിപ്ലൈയുടെ കുറേ റീലുകളുണ്ടല്ലോ, അതെനിക്ക് നാജിദ് ഈ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അതാണ് എനിക്ക് മനസ്സിലേക്ക് വന്നത്. ലെറ്റ്സ് കീപ് ദ ടീം സ്പിരിറ്റ് സ്ട്രോങ്, സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് ഫിനിഷ് ദ മന്ത് ഓൺ എ ഹൈ ടുഗെദർ എന്ന് പറഞ്ഞിട്ടാണ് നാജിദ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് ഗൈസ് സെറ്റായോ, എല്ലാവരും അടിപൊളിയൊക്കെ കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടെൻഷനൊന്നും അടിക്കാതെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് സെറ്റാക്കുക. നാജിദ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കൂടെ തന്നെ സെബാസ്റ്റ്യന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ജൊഹാൻ, ജോൺ പോൾ, ജുവൽ, അവരുടെ ഒരു ഗ്രേറ്റ് ഡേ അവർ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മീനു എൽദോസ്, എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ വീർ വിരാജ്, റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, വിനോജ് ഫ്രം നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്പെഷ്യൽ വിഷസ് കൂടിയുണ്ട്, ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അനൂപാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഷഹീമാണ്. സ്കോളേഴ്സ് സ്കൂളിലേക്ക് പോകുന്ന ഷസീൻ, ദേവു, അയാദ്, ഖദീജ, എല്ലാവർക്കും വിഷസ് കൊടുത്തുകൊണ്ട് ഷഹീമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ അശ്വിൻ, ഒരു ഗംഭീരമായിട്ട് അശ്വിൻ അനിൽകുമാറിൻ്റെ മെസ്സേജ്. ഓക്കെ, ഞാനതൊന്ന് ശരിക്കും നോക്കാം കേട്ടോ, എനിക്കത് അങ്ങോട്ട്. ഓക്കെ, ഞാനത് വായിച്ച് നോക്കാം. അശ്വിനെ എന്താണ് സംഭവം എന്നുള്ളത്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഇന്ന് എൻ്റെ വൈഫ് മുംതാസിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. DMIS സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അയൂബ് ഖാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം വൈഫ് മുംതാസിന് വളരെ സ്നേഹത്തോടു കൂടി അയൂബ് ഖാനാണ് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്.

അർഷദ് റീസൽ ഹംറാസ് അനുരാജ് ഫ്രം വിഷൻ ഫുഡ് ട്രേഡിംഗിൽ നിന്നാണ് അവരുടെ മെസ്സേജ് ഉള്ളത്. ഇന്ന് റൈസലിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ വിഷസ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റൈസലിന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. അർഷദ്, ഹംറാസ് അനുരാജ് എല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു വിഷ് പറയുന്നത്. നമ്മളുടെ ഈ മുഹമ്മദ് നുസൈറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ലാഗൂസിൽ നിന്നും ഷാജു ശ്രീധർ മെസ്സേജ് ചെയ്യുന്നു. ഉമ്മ കുൽസൂം അസറും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി ഗുഡ് മോർണിംഗ്. അവരൊരു ചായ കുടിയിലാണ്, അപ്പോൾ ചായയുടെ ഫോട്ടോ വയ്ക്കുന്ന നേരെ ഇവിടേക്ക് അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെൻസന്റെ ഒരു മെസ്സേജ് കൂടെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ശാന്തിനികേതൻ സ്കൂളിൽ പഠിക്കുന്ന തമീം അലി ഫ്രണ്ട്സിന് ഒരു സ്കോളേഴ്സിൽ നിന്നും അലിയുടെ ഒരു ഹായ് പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അലിയുടെ ഒരു ഹായ് നമ്മളും പറയുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് കോളിന് ഒരു ആശംസ കൊടുക്കണം. ഷിനാദ്, വേണു, ആസിഫ്, അശ്വതി ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അഡ്വാൻസ് വിഷസ് കോളിന് പറയുന്നത്. കൂടെ തന്നെ കല്യാണിയും ആരോഹിയും ആദ്യം ജോയിൻ ചെയ്യുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നീതി മോഹന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാഹുലിന്റെ മെസ്സേജ് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്, ഐ മേഡ് ദിസ് ക്രാഫ്റ്റ് അറ്റ് സ്കൂൾ. അനിക്കക്കുട്ടിയുടെ മെസ്സേജാണ് കേട്ടോ. അനിക്കക്കുട്ടിയുടെ ഒരു വീഡിയോ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അനിക്കക്കുട്ടി ചെയ്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ്, കൊള്ളാലൊരു പേപ്പറിലുള്ളൊരു ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇവിടേക്ക് ഇതാ ഇങ്ങനെ രാഹുൽ അയച്ചു. രാഹുലെ അടിപൊളി കേട്ടോ. അപ്പോൾ അനിക്ക സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്ക്സൊക്കെ ഇനിയും ചെയ്തോളൂ. ബിഗ് ബിയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. അരവിന്ദിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശുഭദിനം, സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ശിവ ജോയിൻ ചെയ്യുന്നു. സാജിദിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഹാവ് എ നൈസ് ഡേ. സുമേഷ് ആണ് ജോയിൻ ചെയ്യുന്നത്. അനിൽ അടിമാലിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. സെന നസീർ വിത്ത് യു, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സെന നസീർ. നെക്സ്റ്റ് വിഷ്ണു ആണ് ജോയിൻ ചെയ്യുന്നത്. വിഷ്ണുവിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നജ, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ബാക്കി മോർണിംഗ് മെസ്സേജുകളും ഒക്കെ വന്ന് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജിൽ നിന്നും എല്ലാവർക്കും ഒരു നല്ല ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഗോഡ് ഫാദർ മൂവിയിലൊരു നല്ല പാട്ടുണ്ടല്ലോ, പൂക്കാലം വന്നു എന്നുള്ള പാട്ട്. ആ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
5: യു ആർ ലിസണിംഗ് ടു
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
4: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ്, കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
4: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ
3: 5009 5454 54 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
5: 5005613.
6: Brought to you by സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം.
7: ഇൻ അസോസിയേഷൻ
6: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
8: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 26 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. നജീൽ നടുവന്നൂർ പറയുന്നത്, നഷ്ടപ്പെട്ടതൊന്നും നാം കൊണ്ടുവന്നതല്ല, ഇത്ര കണ്ട് ദുഃഖിക്കാൻ, നേടിയതൊന്നും നാം കൊണ്ടുപോകുന്നില്ല, ഇത്രമേൽ സന്തോഷിക്കാൻ എപ്പോഴാണ് ഇല്ലാതാവുന്നത് എന്നും അറിയില്ല. അപ്പോൾ ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക, സ്നേഹിക്കുക പരസ്പരം എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ അഫ്സൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഒരു വിഷസ് കൊടുക്കണേ, എൻ്റെ സുഹൃത്താണ് അറഫത് ഭായ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സന്ദീപാണ് എന്ന് പറഞ്ഞിട്ടാണ് വിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അറഫത്തിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അങ്ങനെ വിഷസും വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ കുറച്ച് മുൻപ് എല്ലാ സെയിൽസ് ഗൈസിനെ കുറിച്ചും വിഷ് ചെയ്തുകൊണ്ട് ഉള്ളൊരു മെസ്സേജ് നമുക്ക് അയച്ചാളുടെ പേര് നാജിദായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സെയിൽസ് ഗൈസിനും ഒരു മന്ത്രൻ്റെ ആണ്, അപ്പോൾ ഒരു ഗ്രേറ്റ് മന്ത്രൻ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മന്ത്രൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സമയത്ത് കുറേ ടെൻഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ നേരത്തെ എല്ലാം ക്ലോസ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയൊരു ടെൻഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടത് ഓർത്തിരിക്കും. ഒരു സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ നടത്തിയ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു എഫേർട്ടിനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെയിൽസ് ഗൈസിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം നിന്ന് മാറ്റിവെക്കാമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. നാജിദിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഒന്ന് മന്ത്രൻ്റെ കൂടിയാണല്ലോ, മന്ത്രൻ്റിലേക്ക് നമ്മൾ വരാണ്ട് നമുക്ക് കുറച്ച് സമയം നിന്ന് മാറ്റിവെക്കാമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. നാജിദിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഒന്ന് മന്ത്രൻ്റെ കൂടിയാണല്ലോ.

എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലും നിങ്ങളുടെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ വരുവാണ്. ഒരു ജോബ് കുര്യൻ സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. രാസാത്തി എന്നുള്ള തമിഴ് സോങ്, ജോബ് കുര്യൻ വേർഷനാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. അഷ്കറിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. പി ഹംസ ഗൂഗിളിൻ്റെ മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. സുർമയ പ്രബീജ് ഉണ്ട്, ഉണ്ണിക്കുട്ടനും പ്രാർത്ഥനയ്ക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുമോ? ഓ, തീർച്ചയായിട്ടും രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജോബ് കുര്യൻ്റെ ആ ഒരു വേർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾക്ക് കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു ഒരു ഒരു വേർഷനാണ് റാസാത്തിയുടെ ഈ ഒരു വേർഷൻ. കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. ജനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
6: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
6: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: നമസ്കാരം, ഞാൻ GS. റേഡിയോ സുനോ 91.7 കേട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
1: ഇൻ അസോസിയേഷൻ വിത്ത്
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bhima.com.qa
2: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

ഏഷ്യൻ ഗെയിംസിന്റെ 11-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദിവസം ഇന്ത്യക്കൊരു മികച്ച തുടക്കം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൗണ്ട് ടീം സ്വർണത്തിലേക്ക് എത്തി എന്നുള്ള വിശേഷങ്ങൾ എത്തിയിട്ടുണ്ട്. ആ സ്വർണ നേട്ടത്തിലേക്ക് നമ്മൾ ടീം എത്തുന്നത് അറിയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സ്വർണ നേട്ടമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൗണ്ട് ടീമാണ് ആ ഒരു സ്വർണ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഫൈനലിൽ 1-ാം സീഡുകളായിട്ടുള്ള ചൈന അതിനെ തകർത്തുകൊണ്ടാണ് നമ്മളുടെ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ പട്ടം നിലനിർത്താൻ ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ജ്യോതി സുരേഖ, പ്രീതിക പ്രദീപ്, അതോടൊപ്പം തന്നെ തനിപർത്തി ചികിത ഇവരടങ്ങുന്ന ഒരു ടീമാണ് ഇത്തവണ ഗെയിംസിൽ ഇന്ത്യയുടെ അടുത്തൊരു സ്വർണ മെഡൽ നേട്ടം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കി തന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന മത്സരങ്ങളിലുമൊക്കെ സ്വർണ മെഡലുകൾ തന്നെ നമ്മളുടെ അല്ലെങ്കിൽ മെഡലുകൾ തന്നെ നമ്മളുടെ ടീം സ്വന്തമാക്കട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് നമ്മളുടെ ടീം മുന്നേറട്ടെ എന്നുള്ള ആശംസകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയുടെ സമ്പന്നമായ കലാപാരമ്പര്യവും ആഘോഷ പരിപാടികളും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിവാര സാംസ്കാരിക പ്രോഗ്രാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വെനസ്ഡേ ഫിയസ്റ്റയുടെ 100-ാമത്തെ പതിപ്പിലേക്ക് എത്തുകയാണ്. ഇന്നലെ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ആ ഒരു 100-ാം പതിപ്പിൻ്റെ ആ ഒരു സന്തോഷം നിറയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി തന്നെയാണ് ഈ ഒരു ആഘോഷങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ICC അശോക ഹാളിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സ്പെഷ്യൽ വെനസ്ഡേ ഫിയസ്റ്റ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കും. അതിൽ പ്രശസ്ത ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മകുമാർ അദ്ദേഹം ഗസൽ സന്ധ്യ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വൈകുന്നേര സമയത്ത് അവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത സന്ധ്യ അല്ലെങ്കിൽ ഗസൽ സന്ധ്യ ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ICC അസോസിയേറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും ഒക്കെ തന്നെ നടക്കാനായിട്ട് പോകുന്നു. ഇന്നത്തെ ദിവസം വെനസ്ഡേ ഫിയസ്റ്റയുടെ സ്പെഷ്യൽ വെനസ്ഡേ ഫിയസ്റ്റ നടക്കാനായിട്ട് പോകുന്നു ICC വെച്ചിട്ട് 7 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആ ഒരു വഴിക്കൊന്ന് പോകാം, ആസ്വദിക്കാം. ആ ഒരു 100-ാം ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 ദിവസങ്ങൾ പിന്നിടുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് ICC എത്തിയിരിക്കുന്നത്. അപ്പോൾ ICC അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയവും ഒക്കെ തന്നെ ഒന്ന് ഓർത്തിരുന്നോളൂ. ഇന്ന് വൈകിട്ട് 1:00 സ്പെഷ്യൽ വെനസ്ഡേ ഫിയസ്റ്റ ICCയിൽ നടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ജൂലൈ 4 എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇന്ന് സെപ്റ്റംബർ 30-ാം തീയതി ഇപ്പോൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അടുത്ത മണിക്കൂറിൽ. സുനോ അപ്ഡേറ്റ്സിന് ശേഷമായിരിക്കും അതിലേക്കൊക്കെ എത്താനായിട്ട് പോകുന്നത്. ഇന്ന് പോഡ്കാസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ചില സ്പെഷ്യൽ വിശേഷങ്ങളും ഉണ്ടാകും. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: Listening to Morning Safari.
5: Morning Safari.
4: Only on Radio Suno 91.7 FM.
5: All hits all day.
6: This is
7: Radio Suno 91.7 FM, Qatar's favorite radio station.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിവാര സാംസ്കാരിക പരിപാടിയായ വെനസ്ഡേ ഫിയസ്റ്റ 100-ാം പതിപ്പ് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി ഇന്ന് ആഘോഷിക്കുന്നു. ICC അശോക ഹാളിൽ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സ്പെഷ്യൽ വെനസ്ഡേ ഫിയസ്റ്റയിൽ പ്രശസ്ത ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മകുമാർ ഗസൽ സന്ധ്യ അവതരിപ്പിക്കും. ICC അസോസിയേറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും അരങ്ങേറും. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ICC വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ ICC അശോക ഹാളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്യൂസ്, സ്കെച്ച്, പെയിന്റിംഗ് മത്സരങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്യൂസ് മത്സരം വൈകിട്ട് 5 ICC അശോക ഹാളിൽ നടക്കും. ഓരോ സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന 3 ടീമുകൾക്ക് പങ്കെടുക്കാം. സ്കൂളുകൾ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സ്കെച്ച് ആൻഡ് പെയിന്റിംഗ് മത്സരവും ഗ്രേഡ് 5 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരവും രാവിലെ 9 നടക്കും. ഇന്ന് വൈകിട്ട് 7 വരെ ICC മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ പ്രവാസികളെയും വിദ്യാർത്ഥികളെയും പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നതായി ICC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫ് കപ്പ് ടൂർണമെന്റിലെ ബി ഗ്രൂപ്പിലെ 3-ാമത്തെയും 3-ാം മത്സരത്തിനായി ഖത്തർ ഇന്ന് കളത്തിലേക്കിറങ്ങും. UAE ആണ് എതിരാളികൾ. ഗ്രൂപ്പിലെ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് 6 പോയിന്റോടെ ഇരു ടീമുകളും ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഹമദ് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസന നവീകരണ പദ്ധതിക്ക് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ തുടക്കം കുറിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ 11-ാം ദിനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൌണ്ട് ടീം സ്വർണമണിഞ്ഞതിന് പിന്നാലെ കോമ്പൌണ്ട് മിക്സഡ് ടീമും സ്വർണ മെഡൽ സ്വന്തമാക്കി.
0: സുനോ അപ്ഡേറ്റ്സ്. ദിസ് ഈസ്
2: റേഡിയോ സുനോ 91.7 FM,
0: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നൗ അവൈലബിൾ ഓൺ
2: ഹുവാവേ ആപ്പ് ഗാലറി.
3: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're ഇന്ന് September 30 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. സമയം 8 കഴിഞ്ഞ് 15 ആണ്. ഞെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി ചില അപ്ഡേറ്റുകൾ കൂടി, പ്രത്യേകിച്ച് ഇത് പേരൻസ് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കാരണം ഗാന്ധി ജയന്തി ദിനത്തോട് അനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ICC വെള്ളിയാഴ്ച വൈകിട്ട് 7 മുതൽ ICC അശോക ഹാളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ക്വിസ് സ്കെച്ച് പെയിന്റിംഗ് മത്സരങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരം വൈകിട്ട് 5 ICC അശോക ഹാളിൽ നടക്കുന്നതായിരിക്കും. ഓരോ സ്കൂളിൽ നിന്നും 2 3 ടീമുകളായിരിക്കും പങ്കെടുക്കുക. സ്കൂളുകൾ വഴിയാണ് അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് സ്കെച്ച് ആൻഡ് പെയിന്റിംഗ് മത്സരമുണ്ട്. ഗ്രേഡ് 5 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പെയിന്റിംഗ് മത്സരം രാവിലെ 9 നടക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 ICC മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. ICC മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇന്ന് വൈകിട്ട് 7 രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സമയം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രവാസികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് ICC ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലൂടെ അത് പ്രത്യേകം ഷെയർ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ്, ഈ ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം September 30 എന്ന് ഞാൻ പറഞ്ഞു. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് വേൾഡ് പോഡ്കാസ്റ്റ് ഡേ ആണ്. നമുക്കറിയാം ഓരോ വർഷം കൂടുമ്പോഴും പോഡ്കാസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പണ്ട് ചിലപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റ് എന്താണ് പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണെന്നൊന്നും കൃത്യമായിട്ട് ചിലപ്പം ഫുള്ളായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല എല്ലാവർക്കും. പക്ഷേ ഇന്ന് ഈ പോഡ്കാസ്റ്റ് എന്നുള്ള പറയുന്ന പേരും അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കാം, കൂടുതൽ കാര്യങ്ങൾ അറിവുകളൊക്കെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂടെ ഇനിയൊരു പോഡ്കാസ്റ്റർ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അത് ആരാണ്, എന്താണ് വിശേഷങ്ങൾ എന്നറിയാനായിട്ട് നിങ്ങളും ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക്.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

0: മനസ്സിലങ്ങനെ കുറേ കാലങ്ങളായിട്ടൊരു സ്വപ്നം കാണുക, ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുക, ഇതൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു മൊമെന്റ് ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 ഇന്ന് വേൾഡ് പോഡ്കാസ്റ്റ് ഡേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കൂടുതൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാനും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പുതിയ പോഡ്കാസ്റ്റേഴ്സിനെ പരിചയപ്പെടാനും ഒക്കെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ആ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു സമയമാണ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ഒരു സമയത്ത് പോഡ്കാസ്റ്റുകളായിരിക്കും ഇനിയിപ്പം കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ഏറ്റെടുക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. എന്തായാലും പോഡ്കാസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് പുതിയ പോഡ്കാസ്റ്റർ കൂടി നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നു. ആ ഒരു പോഡ്കാസ്റ്ററെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പം പോഡ്കാസ്റ്ററുടെ പേര് ലിയ മറിയം എന്നാണ്. അപ്പോൾ ലിയ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ലിയയുടെ പോഡ്കാസ്റ്റിനെ കുറിച്ചും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലിയയുടെ അടുത്ത് ചോദിക്കാനായിട്ടും അറിയാനായിട്ടും ഉണ്ട്. അപ്പോൾ ലിയനെ നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ലിയ.
1: ഗുഡ് മോർണിംഗ് ആജിനിസ, എന്തൊക്കെ വിശേഷം?
0: എനിക്ക് പെട്ടെന്ന് ബാംഗ്ലൂർ ഡേയ്സിലെ ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ്. എന്താണ് പോഡ്കാസ്റ്റിലേക്കൊക്കെ കടക്കാം എന്നൊരു ചിന്ത വന്നു, കാരണം എന്താണ്? ആദ്യം അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ആദ്യം മീറ്റ് ചെയ്തത്? എനിക്ക് ലിയനെ നേരത്തെ തന്നെ പരിചയമുണ്ട്, കാരണം ലിയ വളരെ വലിയൊരു നേട്ടം സ്വന്തമാക്കിയ ആളാണ്. അത് ലിയ തന്നെ ഷെയർ ചെയ്യും, അതോടെ ഒന്ന് പറഞ്ഞോളൂ ലിയ.
1: അൽഹംദുലില്ലാ, ഞാൻ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്റ്റുഡൻ്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്തു ബി ആർ പ്രോഗ്രാമിൽ. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ ഒരു ഫേമിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് അപ്പോൾ ആർജിനിസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു, നമ്മളങ്ങനെ ഒരു ചെറിയൊരു ഷോ ഒക്കെ സെഷനൊക്കെ ചെയ്തു.
0: അത് യൂട്യൂബിലുണ്ട്,
1: യൂട്യൂബിലുണ്ട്,
0: നല്ല വ്യൂ ഉണ്ട് അതിന്.
1: അതെ അതെ, ഞാൻ കണ്ടു,
0: നല്ല വ്യൂ അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ശേഷം പിന്നെ ഞാൻ ലിയ എനിക്ക് മെസ്സേജ് അയക്കുന്നത്
1: യൂട്യൂബിലുണ്ട്,
0: നല്ല വ്യൂ ഉണ്ട് അതിന്.
1: അതെ അതെ, ഞാൻ കണ്ടു,
0: നല്ല വ്യൂ അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ശേഷം പിന്നെ ഞാൻ ലിയ എനിക്ക്

0: അറിയുന്നത് എനിക്ക് പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് നേടുന്ന അറിവായിരുന്നു. പിന്നെ പോഡ്കാസ്റ്റിൽ ഫീൽ ലൈക്ക് അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും, ആൾക്കാർ കുറച്ചുകൂടി ഡൈവ് ഇൻ ചെയ്യും, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ജനറലി. പിന്നെ കുറെ ആൾക്കാരായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് ഐ വിഷ് എന്താ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഡിസൈനിനെ കുറിച്ചിട്ട്, സ്പേസസിനെ കുറിച്ചിട്ട്. കാരണം ഡിസൈൻ എന്ന് പറയുന്നത് സൈക്കോളജിയായിട്ട് ഒരുപാട് ലിങ്കുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഖത്തറിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പുറത്തുണ്ട്, പക്ഷെ ഖത്തറിൽ അങ്ങനെ അധികം ഇല്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു തമാശക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോഡ്കാസ്റ്റ് ചെയ്യായിരുന്ന സമയത്ത്, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടില്ല, അതൊരു ഫണ്ണിന് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തുകൂടാ. പിന്നെ ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രീ ആയി. പിന്നെ എന്താ പറയുക, എൻ്റെ പേരൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഒക്കെ സപ്പോർട്ടും ഉണ്ട്. ഞാൻ ഒരു സാറ്റർഡേ അങ്ങ് വിചാരിച്ചു ഞാൻ ഇന്ന് എൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെയാണ് LM ആർക്കിടെക്ചർ ഷോ എന്താ പറയാ തുടങ്ങിയത്. അങ്ങനെ ഒരു റാൻഡം തോട്ടില് LM ആർക്കിടെക്ചർ ഷോ. അപ്പൊ LM എന്ന് വെച്ചാൽ എന്റെ ഇനീഷ്യൽ ലിയാ മറിയം ആർക്കിടെക്ചർ ഷോ, അതാണ് നമ്മുടെ ഷോന്റെ പേര്. അപ്പോ പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഇത് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ ആർക്കിടെക്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല. പൊതുവെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് അല്ലെങ്കിൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ അങ്ങനെ പലതാണ് ആൾക്കാർ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാരെ ഒരുമിച്ചിട്ട് എടുക്കുന്ന ഒരു എന്താ പറയുക എഫേർട്ടാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൽ എന്താ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്, ഇതൊന്നും ആയിട്ട് ബന്ധമില്ലാത്ത ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സ്, ടെക്, കമ്പ്യൂട്ടർ സയൻസ്, AI ഒക്കെ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ തോട്ട്സ് ഉണ്ടല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് എന്റെ ഗോള് പോഡ്കാസ്റ്റിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
1: ഒറ്റയ്ക്കാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അതോ?
0: അതെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനാണ് ഫൗണ്ടറും ഞാനാണ് ഹോസ്റ്റർ. അതെ. അപ്പോ എന്താ, ഇതുവരെ അൽഹംദുലില്ലാ 6 എപ്പിസോഡ്സ് കഴിഞ്ഞിരിക്കുന്നു.
1: ഓ, എത്ര നാളുണ്ട്? 1 മന്തിനുള്ളിൽ.
0: അതെ, ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോ 6th എപ്പിസോഡ് ഇപ്പം ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. അതില് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ചെയ്ത പോഡ്കാസ്റ്റ് തന്നെ ഒരു എപ്പിസോഡ് 3D പ്രിന്റിംഗിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അത് തീരെ കണക്ട് ഇല്ല, പക്ഷെ ശരിക്കും വളരെ കണക്റ്റഡ് ആണ്. അപ്പോ ഞാനിപ്പോ ഒരു ആനബോളിക് മെക്കാനിക്സ് ആൻഡ് ഒരു 3D പ്രിന്റിംഗ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരോട് കൊളാബറേഷൻ ചെയ്യുന്നുണ്ട് സൂൺ ഇൻഷാല്ലാ. അപ്പൊ അതിലൂടെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ 3D പ്രിന്റിംഗ് ആർക്കിടെക്ചറായിട്ട് ബന്ധം, അപ്പൊ അതിലൊക്കെ നമുക്ക് നല്ല റെസ്പോൺസസ് കിട്ടിയിരുന്നു. ആൾക്കാർക്ക് കൂടുതൽ അറിയണം 3D പ്രിന്റിംഗിനെ കുറിച്ചിട്ട്. അതുപോലെ ഒരു ടെക് എക്സ്പേർട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു QSTP എന്ന് പറഞ്ഞൊരു വലിയൊരു ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബാണ്. അവിടെ ആൾക്ക് എങ്ങനെയാണ് ആ സ്പേസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇന്നോവേഷന് വേണ്ടി അത് ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ ഉള്ളൊരു ഡീപ്പ് കോൺവെർസേഷൻ ഞാൻ അവരെ കൂടെ ചെയ്തിരുന്നു. അപ്പോൾ അപ്പോഴും ആൾക്കാർ പറയുന്നത് ഇനിയും ഇതുപോലെ നമുക്ക് കേൾക്കണം അറിയണം എന്നൊക്കെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ അടിപൊളിയായിരുന്നു. ഇനിയും കുറച്ചുകൂടി ഇന്റർനാഷണൽ ഗസ്റ്റ്സിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്.
1: ഞാനത് പറയാൻ വരുമായിരുന്നു, അങ്ങനെയുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരണം, അങ്ങനെ ഹോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി അടിപൊളിയാണ്. നിങ്ങൾ കാണാത്തവര് തീർച്ചയായിട്ടും ഒരു ചാനലിലേക്ക് എത്തുവാണെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു തുടക്കം ലിയ കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പൊ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇന്ന് വേൾഡ് പോഡ്കാസ്റ്റ് ഡേ ആണ്. അപ്പം എന്റെ മുന്നിലിരിക്കുന്ന പോഡ്കാസ്റ്ററിന് എന്റെ സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ.
0: ഫോർ ഷുവർ, ഞാൻ ലോകത്ത് പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർക്കും അത് റെക്കോർഡ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി വേൾഡ് പോഡ്കാസ്റ്റ് ഡേ.
1: താങ്ക് യു ലിയ, താങ്ക് യു സോ മച്ച്. പിന്നെ പറഞ്ഞ പോലെ ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ട് ലിയക്ക്. തീർച്ചയായിട്ടും ഫാമിലി ആണ് ലിയയുടെ ഒരു വലിയ എന്താ പറയുക
0: ഏറ്റവും വലിയ സ്ട്രെങ്ത്.
1: തീർച്ചയായിട്ടും എനിക്കറിയാം അത്. അപ്പോൾ ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു കേട്ടോ.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു, താങ്ക് യു. ലിയ മറിയായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിമനോഹരമായിട്ടാണ് ലിയ സംസാരിച്ചു അല്ലേ. ലിയയുടെ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തി. LM ആർക്കിടെക്ചർ ഷോ എന്നാണ് ലിയയുടെ ആ ഒരു പോഡ്കാസ്റ്റിന്റെ പേരെന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ് ലിയ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് മെസ്സേജുകൾ ഇവിടെ വരുന്നുണ്ട്. ഗോകുൽ സ്പെഷ്യൽ വിഷസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് LM ആർക്കിടെക്ചർ ഷോ എന്നാണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓൾറെഡി 6 എപ്പിസോഡ് ലിയ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും ലിയയ്ക്കും ലിയയുടെ ഫാമിലിക്കും ലിയനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം കൂടി അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ചില താല്പര്യങ്ങൾ ഇൻട്രസ്റ്റുകൾ നമ്മളൊരു കാര്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വിചാരിക്കുന്നുണ്ടെങ്കിൽ ലിയ പറഞ്ഞ പോലെ 1 മന്തിനുള്ളിൽ 6 എപ്പിസോഡ്സ് ആള് കംപ്ലീറ്റ് ചെയ്തു. നമുക്കും അങ്ങനെ ചില സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക്

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഞാൻ കേട്ട് കേട്ട് കൂട്ടുക.

0: Morning Safari. Only on Radio Suno 91.7 FM.
1: സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. ബുധനാഴ്ച ദിവസമാണ്, സെപ്റ്റംബർ 30 തീയതിയാണ്. അങ്ങനെ മറ്റൊരു മാസം കൂടി അവസാനിച്ചിരിക്കുന്നു. നിസ,
2: അയ്യോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. സെപ്റ്റംബറും കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഈ വർഷം നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ.
1: അതെ.
2: അതിനുവേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി വേണം. നമുക്ക് വേണമെങ്കിൽ ഒക്ടോബർ നവംബർ 3 മാസമുണ്ട്.
1: അതായത് 90 ദിവസങ്ങളാണ് ഇനി നമുക്ക്
2: മുന്നിലുള്ളത്. ആ 90 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പല ചലഞ്ചുകളും തീർക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ, 2026 പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ വർഷം എങ്ങനെ പോയി എന്നുള്ളത് ആർക്കൊരു
2: പിടുത്തമില്ല. ഇപ്പൊ വർഷം പോകുന്നു, വർഷങ്ങൾ പോയത് അറിയാതെ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് നമ്മളിപ്പോ ഉള്ളത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞ ലിയയുടെ സമയം കൂടിയാണ്.
2: ലിയ കൊണ്ടുപോയി.
1: ലിയക്ക് ഒരുപാട് അപ്രീസിയേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. വേൾഡ് പോഡ്കാസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് റേഡിയോ പോഡ്കാസ്റ്റ് നടത്തണെന്ന് വെച്ചേ.
2: ഓക്കെ,
1: ആദ്യം ഞാൻ സ്റ്റക്കായിട്ടോ,
2: ഒരു സെക്കൻഡ്
1: ഞാൻ സ്റ്റക്കായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് അപ്പൊ മറുപടി കൊടുക്കാനും, ഞാൻ സീരിയസ്ലി പറയാം, നമ്മള് സ്റ്റക്കായിട്ട് നമുക്ക് മറുപടി ഇല്ലാതെ നമ്മൾ നിൽക്കുന്ന ഒരു സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാന് എനിക്കെനിക്ക് അതിന് മറുപടി കൊടുക്കാൻ
2: പറ്റുള്ളൂ,
1: അല്ല ഒരു മറുപടി കൊടുക്കാത്തതിന്
2: വിഷമായി.
1: അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഓഫീസിൽ
2: കാര്യമായിട്ട്
1: പഠിച്ചു, ബോസിന്റെ അടുത്ത് റെഫർ ചെയ്ത് ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ജീവിച്ചത് ലൈവായിട്ട് കേൾക്കുന്ന ഒരു യുഗത്തിലോ ഒരു കാലഘട്ടത്തിലോ ആണ്. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പോലും നമ്മളെ ലൈവായിട്ട് കേൾക്കുകയാണ്. കുറച്ചു മുമ്പ് നമ്മളോട് ലിയ പറഞ്ഞത് പലരും ഇനി പോയി കേൾക്കും.
2: അതെ, തീർച്ചയായിട്ടും
1: മനസ്സിലായോ. അപ്പൊ തത്സമയം കേൾക്കുന്നതും സമയമുള്ളപ്പോൾ കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം,
2: ഒരു
1: ചെറിയ വ്യത്യാസം മാത്രമേ
2: ഉള്ളൂ.
1: എല്ലാം കേൾവിയാണ്.
2: അതെ, എല്ലാം കേൾവിയാണ്. തീർച്ചയായും പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ കേൾവിയാണ് കൂടുതൽ. റേഡിയോയുടെ വേറൊരു വേർഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ കൂടുതലുണ്ട്.
1: അതുകൊണ്ട് തന്നെയാണ് നമ്മളും പോഡ്കാസ്റ്റിലേക്ക് എത്തിയത്.
2: അതെ അതെ,
1: ഞങ്ങള് പറഞ്ഞില്ലേ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അതെ, ഏത് തരത്തിലാണെങ്കിലും കേൾക്കാം.
1: തത്സമയമാണെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴാണെങ്കിലും കേട്ട് കേട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളത്.
2: അതെ, നമ്മുടെ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിന്റെ പേര് വോയിസ് കാസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ കേൾക്കാനായിട്ട്, അത്രമാത്രം കോണ്ടന്റുകളാണ് നമ്മളുടെ വോയിസ് കാസ്റ്റ് പ്ലാറ്റ്ഫോമിലുള്ളത്.
1: അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടും സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
2: അതെ,
1: ഇപ്പൊ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളത് ഞങ്ങളുടെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു 25 മിനിറ്റ് 30 മിനിറ്റിലാണ് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് തയ്യാറാക്കുന്നത്. ആ പോഡ്കാസ്റ്റ് തയ്യാറാക്കിയാല് ഞങ്ങൾ അത് അതോടൊപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്നു. അത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു.
2: ചിലത് നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത് യൂട്യൂബിന് വേണ്ടിയുള്ളതാണ്, ഇത് ഇൻസ്റ്റയ്ക്ക് വേണ്ടിയുള്ളതാണ്.
1: അപ്പൊ ആ 30 മിനിറ്റിനെ ഞങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്ന അതുപോലെ തന്നെ അതിനെ ഞങ്ങൾ ഓണറിലേക്കും
2: കൊണ്ടുവരുന്നു,
1: റേഡിയോയിലേക്ക് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ അതിൽ നിന്നും വളരെ എന്താ പറയുന്നത് കാമ്പുള്ള ഒരു ഭാഗത്തെ ഞങ്ങൾ അത് റീൽസ് ആക്കി
2: മാറ്റുന്നു.
1: അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡിന് അതിനൊരു ഷോർട്ടിലേക്ക് കിട്ടും.
2: അപ്പൊ അത്
1: യൂട്യൂബ് ഷോർട്ടിലേക്ക് മാറ്റും. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ആ എന്നോട് ആ ചോദ്യം ചോദിച്ച ആള് എനിക്ക് ഒരുപാട് അറിവുകളാണ്
2: പറഞ്ഞത്. ഇതൊക്കെ സാധ്യമാവുന്ന ഒരൊറ്റ മീഡിയം
1: റേഡിയോയ്ക്ക് മാത്രമാണ്.
2: അതാണ് അതിന്റെ വേറൊരു വലിയൊരു സന്തോഷമുള്ള ഒരു പ്രത്യേകതയുള്ള കാര്യം. റേഡിയോ എന്ന് പറയുന്ന മീഡിയം ത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ പാത്രത്തിനനുസരിച്ച് വെള്ളം മാറില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് റേഡിയോയും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇതിപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഹെഡ്സ് ഒക്കെ ആണെങ്കിലും, അതായത് എന്തുകൊണ്ട് റേഡിയോ ഒരു പോഡ്കാസ്റ്റിനെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്കൊരു കണ്ടന്റ് ആണെങ്കിലും ശരി, ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, ഒരു സർവീസ് ആണെങ്കിലും ശരി, എല്ലാം പല തരത്തിലേക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു
2: എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ കുറച്ച് വെള്ളമുണ്ട് ഇവിടെ ഞാൻ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരാൻ കുറച്ച് വിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ എത്താം. അതിന് മുമ്പായിട്ട് അടുത്ത പാട്ട് കൂടി കേൾക്കാണ്.
1: അകലെ മൂവിയിലെ പാട്ടിലേക്ക് വരികയാണ്. കാര്യം ഇന്ന് സെപ്റ്റംബർ മാസമാണെങ്കിലും കേൾക്കാൻ പോകുന്നത് ജനുവരിയിലെ പാട്ടാ.
2: ഓ, ഇന്ന് മൊത്തം മാസങ്ങൾ വന്ന്. ജൂലൈ 4-ലെ പാട്ട്, ജൂലൈ 4-ലെ പാട്ട് കുറച്ച് മുമ്പ് പ്ലേ ചെയ്തായിരുന്നു.
1: ഓക്കെ
2: ഓക്കെ.
1: റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി. ഈ സവാരി നമ്മുടെ സവാരി.
2: അതെ, ഈ ആപ്പ് തന്നെയാണ് കേട്ടോ. വോയിസ് കാസ്റ്റ് നമ്മുടെ ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് തന്നെ കേട്ടോ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് വോയിസ് കാസ്റ്റ് കൊണ്ടു.
2: അതെ, തീർച്ചയായിട്ടും
1: വോയിസ് കാസ്റ്റ് തൂക്കും.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സമയം 9 കഴിഞ്ഞ് 2 ആകുമ്പോൾ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസം വിട പറഞ്ഞു പോകുന്ന വേദനയിലാണ് നമ്മളെല്ലാവരും.
5: അതെ, കുറച്ച് വിഷസ് കൂടി ഇന്നുണ്ട്. സുദീപ്, അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പൊ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അപ്പൊ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതോടൊപ്പം തന്നെ ദീപ്തി ജോണിന്റെ മെസ്സേജ് ഉണ്ട്. വെഡിങ് ആനിവേഴ്സറി വിഷസ് പപ്പ മമ്മി ബൈ ദീപ്തി ജോൺ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ ജിജു ശരത്തിന്റെ ഒരു നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. ആള് എല്ലാ ദിവസവും നമുക്ക് നല്ല നല്ല കോട്സ് അയക്കും കേട്ടോ. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നല്ല മനോഹരമായിട്ടുള്ള വരികളും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും.
4: ഒരു ക്ലോക്കിൽ 3 സൂചികളുണ്ട്. അതിലൊന്ന് സെക്കൻഡ് സൂചി. ഈ സൂചി അതിന്റെ അസ്തിത്വം നിലനിർത്തുന്നുണ്ടെങ്കിലും ആരും അതിന്റെ പേര് പരാമർശിക്കാറില്ല. എല്ലാവരും 10:15 എന്നൊക്കെ പറയാറുള്ളൂ. 10:15 4 സെക്കൻഡ് എന്ന് ആരും പറയാറില്ല. പക്ഷെ ഈ അധ്വാനിക്കുന്ന സൂചികളേക്കാൾ അധ്വാനിക്കുന്നതും രണ്ടിനെയും മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നതും സെക്കൻഡ് സൂചിയാണ്. നമ്മുടെ ജീവിതത്തിലും സെക്കൻഡ് സൂചി പോലെ ചിലരുണ്ടാകും. അവർ എവിടെ
5: പരാമർശിക്കപ്പെടാറില്ല,
4: പക്ഷെ അവരുടെ പരിശ്രമമായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശുഭദിനം.
5: ഓക്കെ, നല്ലൊരു തോട്ടായിരുന്നു അത്. അതെ. അപ്പൊ എന്നാൽ ഇനി മോർണിംഗ് സവാരിയിൽ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സമയത്തിലേക്ക് പോകും.
6: Okay.
5: 2011 റിലീസായ ഒരു സിനിമയാണിത്. ഓക്കെ, ഇളയരാജയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇളയരാജ മ്യൂസിക് ചെയ്ത സിനിമ. അജയൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. അജയൻ എന്നാണ് ഈ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര്. ഏതാണ് ഈ ചിത്രം?
4: ഒരു സിമ്പിൾ ക്ലൂ,
5: സിമ്പിൾ സൂചന എന്ന് പറഞ്ഞു.
4: ഇതിൽ നോക്കാം,
5: ഇതിൽ നോക്കാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ സൂചനയിലേക്ക് വരാം.
4: എനിക്ക് വേണ്ടിയാണ് സിമ്പിൾ ക്ലൂ ചോദിച്ചത്.
5: വിപിൻ റൈറ്റ് ആൻസർ ആണ്. വിപിൻ അത് കണ്ടുപിടിച്ചു, എനിക്കറിയാം. ഇത് കണ്ടുപിടിക്കാൻ അധികം പാടില്ല എന്നറിയാം. വിപിൻ എന്തായാലും റൈറ്റ് ആൻസർ ആദ്യം അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ബാക്കി ആർക്കെങ്കിലും ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും ശരി ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ.
4: 2011 റിലീസ് ചെയ്ത, ഇളയരാജ സർ മ്യൂസിക് ചെയ്ത, അജയൻ എന്ന പ്രധാന കഥാപാത്രം ഉണ്ടായിരുന്ന ആ സിനിമ ഏതാണ്?
5: വെനീസിലെ വ്യാപാരി അല്ല, അങ്ങനെ രണ്ട് തിരിവില ഒറ്റവാക്കാണ്. വെനീസിലെ വ്യാപാരി അല്ല, ജാസർ വേറൊരു സിനിമയാണ്. അപ്പൊ ഏതാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് അയച്ചിട്ടോ 5000917.
4: ഇത് മോർണിംഗ് സവാരി, ജുംബ ജുംബ മോർണിംഗ് സവാരി,
5: ജുംബ ജുംബ സവാരി.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
3: ഞാൻ രാജ് കലേഷ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
1: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: റോമാഞ്ച് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിലെ എല്ലാവരുടെയും ശരിയുത്തരങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയം കൂടിയാണ് മോർണിംഗ് സവാരിയിൽ.
0: ഫസ്റ്റ് മെസ്സേജ് അയച്ചത് വിപിനായിരുന്നില്ലേ?
1: അതെ, വിപിന്.
0: അതിനുശേഷം ജാസിർ ഹുസൈന്റെ മെസ്സേജ്, അത് പക്ഷെ തെറ്റിപ്പോയിരുന്നു, പക്ഷെ അദ്ദേഹം തിരുത്തിയിട്ടില്ല. ഫരീസാദും ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഷെരീഫിന്റെ കറക്റ്റായ ഉത്തരമാണ്. പിന്നെ പ്രഭു, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. അമ്പിളി ആളുടെ മെസ്സേജ് ഉണ്ട്. മധുവിന്റെ മെസ്സേജ് ഉണ്ട്. റിഷാലിന്റെ മെസ്സേജ് ഉണ്ട്. സാഞ്ചോ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. അൻസലിന്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ ഫിറോസ് സാജിദ്, ജാസിം, വിശ്വൻ ഇവരുടെയൊക്കെ മെസ്സേജ് കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നു. അല്ലമ്മയുടെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, ഇനിയിപ്പോ ഫുട്ബോളിലെ ഒരു വിശേഷം നോക്കുവാണെങ്കിൽ, ബ്രസീലിനെതിരെയുള്ള ഒരു മത്സരത്തിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം തയ്യാറെടുക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 October ആയിരിക്കും ഈ ഒരു ഇന്ത്യ ബ്രസീൽ മത്സരം നടക്കാനായിട്ട് പോകുന്നത്.
0: എന്താണെന്നറിയില്ല, മഞ്ഞപ്പട എന്ന് പറയുമ്പോ ഒരു വലിയ സ്നേഹമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു മത്സരം ഗംഭീരമായിട്ട് കണ്ടിരുന്നു. നമ്മുടെ ലെജൻസും ബ്രസീലിയൻ ലെജൻസും മാറ്റുരച്ച ഒരു മത്സരം, അതന്നെ മത്സരിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇനി കൊൽക്കത്തയിലേക്കാണ് കണ്ണുകൾ നീങ്ങുന്നത്.
1: അതെ, ബ്രസീൽ ഇന്ത്യ മത്സരം വരും 3 October നടക്കാൻ പോകുന്നു. മഞ്ഞപ്പട എന്ന് പറഞ്ഞപ്പോ മഞ്ഞപ്പട വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ആവേശവും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: ഓക്കെ, അപ്പൊ ഫുട്ബോൾ ലോകത്തു നിന്നുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് ഇതാണ്. ഒരിക്കൽ കൂടി സൂചനകളിലേക്ക് നീങ്ങുന്നു. 2011 റിലീസായ ഒരു ചിത്രം.
1: ഓക്കെ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്.
0: ഓക്കെ,
1: അജയൻ എന്നാണ്
0: സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. ഒരൊറ്റ വാക്കാണ്.
1: ഒറ്റ വാക്കാണ്, പിന്നെ നമ്മൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പേര് തന്നെയാണ് അല്ലേ?
0: നമുക്ക്
1: എല്ലാവർക്കും ലോകത്ത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
0: വാക്ക് കൂടിയാണ്,
1: ഒരു വാക്കും ഈ സിനിമയുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളത് മനസ്സിലായവരുണ്ടെങ്കിൽ ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ അയക്കാം കേട്ടോ.
0: വേഗം മെസ്സേജുകൾ അയച്ചോളൂ. 5 00 00 9 17.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
1: എനിക്ക് ഒന്ന് കൂളാവണം.
2: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
2: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
3: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
2: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
4: You're listening to Morning Safari. Morning Safari.
5: Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ജയിലർ ടു മൂവിക്കായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ജയിലർ ടുവിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടു പോകുന്ന ടൈമിൽ ഏഷ്യൻ ഗെയിംസിലെ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമ്പെയ്ത്തിൽ നമുക്ക് വീണ്ടും ഒരു നേട്ടം സംഭവിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തില് സാഹിൽ ജാദവും ചികിത തനിപ്പർത്തി, അപ്പോ അവർ രണ്ടുപേരും ഉള്ള ഒരു ഗ്രൂപ്പാണ് സ്വർണ മെഡൽ നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കി തന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള നേട്ടത്തിലൂടെയാണ് നമ്മുടെ ടീം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ അഭിമാനങ്ങളായിട്ടുള്ള അഭിമാന നേട്ടങ്ങൾ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തറിനെ നോക്കുവാണെങ്കിൽ ഖത്തറിന് ഒരു 3rd സ്വർണ നേട്ടം കൂടി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. 400 മീറ്റർ ഹഡിൽസിലാണ് ഖത്തറിന്റെ ബസാം ഹമീദ അദ്ദേഹത്തിന്റെ ഒരു മത്സരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ജപ്പാനിൽ ഇന്ത്യയും ഖത്തറും നമുക്കും
0: രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ട ടീമുകളാണ് എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഖത്തറിനൊരു മത്സരം കൂടിയുണ്ട്. ഗൾഫ് കപ്പിൽ ഇന്നത്തെ മത്സരം UAE-യുമായിട്ടാണ് ഖത്തറിന്റെ മാച്ച്. ഖത്തർ ഓൾറെഡി സെമി ഉറപ്പിച്ചിട്ടുണ്ട്. ഖത്തറും UAE-യും ഒക്കെ സെമി ഉറപ്പിച്ച ടീമുകളാണ്. പക്ഷെ ഇന്നത്തെ ഒരു മത്സരം കൂടി അവർക്ക് കളത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഗൾഫ് കപ്പിലും മത്സരങ്ങൾ ആവേശത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ കായികം ലോകം എന്ന് പറയുമ്പോൾ മറ്റൊരു മായാലോകം തന്നെയാണ്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ മത്സരത്തിനായിട്ട് ഇറങ്ങുന്ന എല്ലാ താരങ്ങൾക്കും എല്ലാ വിശ്വാസവും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
3: Hey, this is Namita Pramod.
0: You're listening to
3: Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop.

0: യോധ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. റേഡിയോ സുനോ 91.7 എഫ് എം മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇനിയിപ്പോ നമ്മളുടെ റൈറ്റ് ആൻസർ ഒക്കെ പറഞ്ഞ് പോകേണ്ട സമയത്തിലേക്ക് നമ്മൾ ദാ വരുന്ന ഒരു ടൈമാണിത് കേട്ടോ.
0: സ്നേഹവീട് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് ആ സിനിമയുടെ പേരിലുണ്ട് എന്നുള്ളത്, വീട് അല്ലേ.
1: അതെ,
0: എത്ര മനോഹരമായ ഒരു വാക്കാണ്.
1: അതെ, തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹവും നമ്മളെ ചിലപ്പോ പ്രവാസത്തിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്
0: വീട്
1: എന്ന് പറയുന്ന ഒരു സ്വപ്നമൊക്കെ ആയിരിക്കും.
0: അതല്ലെങ്കിൽ നമുക്കുള്ള വീടിനെ കുറച്ച് മോടി പിടിപ്പിക്കണം,
1: അതെ,
0: ഒന്നുകൂടി അതിനെ ഭംഗിയാക്കണം, സൗകര്യങ്ങളെ കൂട്ടണം,
1: അതെ,
0: എല്ലാവർക്കും യഥേഷ്ടം സഞ്ചരിക്കാനും ഉള്ളിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം,
1: അതെ,
0: ഈ ആഗ്രഹങ്ങളോട് കൂടി വന്നവരും ഉണ്ടാകാം.
1: അതെ,
0: അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വീടെന്ന വാക്കിന് ഒരുപാട് ആത്മബന്ധമുണ്ട്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സ്നേഹവീടായിരുന്നു നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ ഗുഡ് ബൈ പറയാനുള്ള സമയത്തിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ICICIയിൽ ഇന്ന് നടക്കാൻ പോകുന്ന സ്പെഷ്യൽ വെനസ്ഡേ ഫീസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: തീർച്ചയായിട്ടും 100-ാമത്തെ എഡിഷനാണ്,
1: അതെ,
0: വെനസ്ഡേ ഫീസ്റ്റയുടെ 100-ാമത്തെ എഡിഷനാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോ പലപ്പോഴും ഇന്നലെ നമ്മൾ ICICI പ്രസിഡന്റായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, 100 അധ്യായങ്ങളില് ഒരധ്യായത്തിൽ ഏകദേശം ഒരു 100-ഓളം കലാകാരന്മാർ
1: വന്നുപോയിട്ടുണ്ടാവും.
0: മേ ബി അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടായി കാണാം, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും അത്രയും മനോഹരമായ ഒരു സംഭവം. പല ആളുകളും ബുധനാഴ്ച ദിവസമാവാൻ കാത്തിരിക്കും, ബുധനാഴ്ച ഫ്രീ ആണെങ്കിൽ എന്നാ ICICIയിലേക്ക് പോയേക്കാം
1: എന്നുള്ള രീതിക്കാണ്.
0: അതെ, അപ്പൊ എന്തായാലും കാണികൾക്കെല്ലാം ഒരുപാട് മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച വെനസ്ഡേ ഫീസ്റ്റയുടെ 100-ാം അധ്യായത്തിന് ഒലിംപ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ, അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു ഡേ ആയിട്ട് മാറട്ടെ എന്ന് രാവിലെ നാജിദ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മന്ത് എൻഡ് ആണല്ലോ, അപ്പം സെയിൽസ് ഗൈസ് ഒക്കെ കുറച്ചൊരു ചിന്തയിലും കുറച്ച് ആലോചനയിലും ഒക്കെ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും വിഷസ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് മോർണിംഗിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മെസ്സേജിന്റെ ആ ഒരു എന്താ പറയാ വ്യാപ്തിയും കടുപ്പവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി.
0: അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഒരു മാസം അവസാനമാണ്, അടുത്ത മാസം തുടങ്ങാൻ പോകുന്നു, ഒക്ടോബർ മാസം തുടങ്ങാൻ പോകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പല EMIകളും പല അടവുകളും ഒക്കെ ഉണ്ടാവും. ഈ അടവുകളൊക്കെ അടയ്ക്കാൻ തന്നെ സാധിക്കട്ടെ, അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന്
1: വിശ്വസിക്കുന്നു.
0: മറക്കരുത് കേട്ടോ,
1: ഒരു അടവും മറക്കാതെ എല്ലാം സെറ്റ് ആക്കുക.
0: അടവിന്റെ മേൽ അടവ് കാണിക്കാൻ നിൽക്കണ്ട.
1: അതെ, ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ. ഈ ഒരു മാസം കഴിഞ്ഞു, അടുത്ത മാസം നമ്മുടെ ലൈഫില് നല്ലത് മാത്രം സംഭവിക്കട്ടെ അല്ലേ.
0: ഓക്കെ, തീർച്ചയായിട്ടും. Ta-ta.
1: Bye-bye.

0: സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിവാര സാംസ്കാരിക പരിപാടിയായ വെനസ്ഡേ ഫിയസ്റ്റ 100-ാം പതിപ്പ് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി ഇന്ന് ആഘോഷിക്കുന്നു. ICC അശോക ഹാളിൽ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സ്പെഷ്യൽ വെനസ്ഡേ ഫിയസ്റ്റയിൽ പ്രശസ്ത ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മകുമാർ ഗസൽ സന്ധ്യ അവതരിപ്പിക്കും. ICC അസോസിയേറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും അരങ്ങേറും. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ICC വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ ICC അശോക ഹാളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്യൂസ്, സ്കെച്ച്, പെയിന്റിംഗ് മത്സരങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്യൂസ് മത്സരം വൈകിട്ട് 5 ICC അശോക ഹാളിൽ നടക്കും. ഓരോ സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന 3 ടീമുകൾക്ക് പങ്കെടുക്കാം. സ്കൂളുകൾ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ഗ്രേഡ് 8 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സ്കെച്ച് ആൻഡ് പെയിന്റിംഗ് മത്സരവും ഗ്രേഡ് 5 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരവും രാവിലെ 9 നടക്കും. ഇന്ന് വൈകിട്ട് 7 വരെ ICC മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ പ്രവാസികളെയും വിദ്യാർത്ഥികളെയും പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നതായി ICC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫ് കപ്പ് ടൂർണമെന്റിലെ ബി ഗ്രൂപ്പിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരത്തിനായി ഖത്തർ ഇന്ന് കളത്തിലേക്കിറങ്ങും. UAE ആണ് എതിരാളികൾ. ഗ്രൂപ്പിലെ ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് 6 പോയിന്റോടെ ഇരു ടീമുകളും ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഹമദ് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസന നവീകരണ പദ്ധതിക്ക് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ തുടക്കം കുറിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ 11-ാം ദിനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൌണ്ട് ടീം സ്വർണമണിഞ്ഞതിന് പിന്നാലെ കോമ്പൌണ്ട് മിക്സഡ് ടീമും സ്വർണ മെഡൽ സ്വന്തമാക്കി.
2: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7 FM
4: in association with

ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഇനിയ കാലി വരക്കം, സുപ്രഭാതം. മറ്റൊരു ബ്യൂട്ടിഫുൾ ഡേയുമായി സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെന്റർ 91.7 FM ദ ഹോം ഡെലിവറി ഡയറ്റ്. ഇന്ന് നമുക്ക് പുതിയ കുറെ കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സന്തോഷത്തിന്റെ കാര്യവും സ്മോൾ ഹാപ്പിനെസിന്റെ കാര്യവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പേഴ്സിയവറൻസിന്റെ കഥയാണ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ലൈഫിൽ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പേഴ്സിയവറൻസ് എന്ന് പറയുന്നത്. ഈ പേഴ്സിയവറൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നമ്മളുടെ ഇന്നത്തെ ഷോയിൽ എന്തായാലും ഉണ്ടാവും. സോ കീപ് ലിസ്ണിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മോർണിംഗ് നേരിയാണ്. ആ കൂട്ടത്തില് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് അയച്ചോളൂ, ഗുഡ് മോർണിംഗ് വിഷസ് അയച്ചോളൂ. മറ്റൊരു സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസ് വായിക്കാനായിട്ട് മറക്കണ്ട. വൈ ബികസ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
4: എനിക്ക് ഒന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
5: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
6: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. 8 ഡെയറി ക്വീൻ സ്റ്റോർ
0: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sona 91.7 FM with the home delivery time. സന്ധ്യമാണ് കൂടെയുള്ളത്. നമ്മള് പെർസിവറൻസിന്റെ കാര്യം പറഞ്ഞ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നായിട്ട് എല്ലാവരും ദേ അടിപൊളിയായിട്ട് മോർണിംഗ് വിഷസ് അയച്ച എന്റെ ചക്കരയായിട്ടുള്ള ലിസ്ണേഴ്സിന് വെരി വെരി ഹാപ്പി മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും അധികം പെർസിവറൻസ് ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. എന്ത് തന്നെ ഹാർഡ്ഷിപ്സിലൂടെ ഫെയിലിയേഴ്സിലൂടെ നമ്മൾ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും നമ്മുടെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തേക്ക് എത്തേണ്ടത് വളരെയധികം നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെ തന്നെ നമ്മൾ തളർത്തി കളഞ്ഞാലും ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് തന്നെയാണ് പെർസിവറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സക്സസ് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സക്സസ് സ്റ്റോറീസ് ബേസ് ചെയ്ത് പോകാണ്ട് നമ്മുടെ ലൈഫിൽ എന്താണാവോ ആ പെർസിവറൻസ് നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് അത് മാക്സിമം നൽകിക്കൊണ്ട് ഈ ഒരു തീരുമാനമൊക്കെ തന്നെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കേണ്ടി വരുന്നത്. എന്താണെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവം, ആ ഒരു മെന്റാലിറ്റി മാത്രം മതി മുന്നോട്ട് പോകാനായിട്ട്. ശരിക്കും ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണ്, ഇത് നമ്മുടെ ലൈഫിൽ സ്വന്തം ലൈഫിൽ വരുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നാറില്ല. അത് തന്നെയാണ് ലൈഫിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ലൈഫ് കോമൺ അല്ല, എല്ലാവരുടെ ലൈഫും ഒരേപോലെയല്ല, നമുക്ക് പല ഡിഫറെന്റ് കോണിൽ നിന്നും ചിന്തിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. സോ സക്സസിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലൈഫിൽ എത്ര പെർസീവർ ചെയ്ത് വന്ന ആളാണെങ്കിൽ പോലും ആ ഒരു കോമൺ മെന്റാലിറ്റി, വേറെ ലൈക്ക് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും നമ്മളെപ്പറ്റി ചിന്തിക്കാനുള്ള, നമുക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനുള്ള ആ ഒരു സംഭവം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവണം. സോ ഇന്ന് നമ്മളെപ്പറ്റി ചിന്തിക്കാനുള്ള, നമുക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനുള്ള ആ ഒരു സംഭവം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവണം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: Hi, this is Raman.
0: You're listening to
6: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
0: Chennai Beats.
7: Tamil, head of the hour.
8: இந்த ஆட்டம் போதுமா குழந்தை?

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 എഫ്എം ഹോം ഡെലിവറിയുടെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുള്ളത്, നമുക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഹെൽത്ത് മോശമാവുന്നുണ്ട് പലർക്കും, വീണ്ടും പനി വരുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യം നമ്മൾ പോയി ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും പനി വരാനുള്ള റീസൺസ് എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കുകയും അപ്പൊ നമ്മൾ കഴിച്ച മെഡിസിൻ എഫക്റ്റീവ് അല്ലായിരുന്നോ, ഈ ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ഖത്തറിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് വയ്യ ഓഫീസിൽ പോകുന്നതൊക്കെ ഇസ് നോർമൽ. ഓഫീസിൽ പോയി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ ഇറ്റ് ഈസ് വെരി നോർമൽ, അത് വളരെയധികം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഗെയിം കളിക്കാൻ പോലെ, ക്രിക്കറ്റ് കളിക്കാൻ പോലെ, ഫുട്ബോൾ കളിക്കാൻ പോലെ, മാച്ചസ് ഇതൊക്കെ തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരുപാട് ചങ്ങായിമാർക്ക് നമ്മുടെ അടുത്തുണ്ട്. ഇനി അവർ വരുമ്പോൾ അവരെ നമ്മളായിട്ട് വേണം, അതായത് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് എന്തായാലും അവർ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്പോർട്ടിൻ്റെ അടുത്തുള്ള ഇഷ്ടമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റൂല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. സോ അവരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വിയർത്ത്, സോ ഇത് മാക്സിമം നീരിറങ്ങാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കുന്നു. ആൻഡ് അതിലൂടെ നമുക്ക് പനിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് അധികമാക്കുന്നു എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ മിനിമം ഓണ മിനിമം നോട്ടാണ് ഞാൻ പറയുന്നത്, പനിയൊക്കെ വന്ന് മെഡിസിൻ ഒക്കെ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 weeks അല്ലെങ്കിൽ 1 week റെസ്റ്റ് ചെയ്ത് ഈവനിങ് ടൈം മാക്സിമം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ക്ലൈമറ്റ് ഡിഫറൻസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പുറത്തോട്ടൊക്കെ കുറച്ചൊന്ന് ഇറങ്ങിയാൽ മതി. കാരണം ക്ലൈമറ്റ് ചേഞ്ചും ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സീൻസിൽ നിന്നൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് കൂട്ടുകാരെ സജസ്റ്റ് ചെയ്യാനും അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട് വയ്യാണ്ട് ിട്ട് അടുത്ത ദിവസം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ അളിയാ വാ കളിക്കാൻ പോവാം എന്നുള്ള സെറ്റപ്പിലോട്ട് കൊണ്ടുപോകാതെ നീ റെസ്റ്റ് എടുക്ക് പിന്നെ സെറ്റാക്കാം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ കാര്യം എന്താ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുക.

0: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
1: എനിക്ക് ഒന്ന് കൂളാവണം.
2: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
2: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
3: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
2: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
4: ഹോം ഡെലിവറി

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Once again, welcome back to Radio Suno 91.7 FM home delivery time. Sandeep ആണ് കൂടെ ഉള്ളത്. ലൈഫിലെ റിയാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഒരു സെൽഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ലൈഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ ഇത്. കാരണം നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം, നമുക്ക് When we get back, we have got people there എന്നുള്ള ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ ആവും. സോ ഇഫ് അറ്റ് ഓൾ യു ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്, മെന്റലി ഫിറ്റ്, നമുക്ക് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കും അല്ല, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും തന്നെയാണ്. സോ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ഇത് ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള വലിയ ആലോചനകളും വേണ്ട. വൈബിക്കസ് ിസ്റ്റ് ഞാൻ സെറ്റായിട്ട് ദൈവം ഇവിടെ കൂടെ ഉണ്ട് നിങ്ങളുടെ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
2: ഞാൻ രഞ്ജി പണിക്കർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കുള്ളണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Third party insurance ne mikacha choice. Bima third party liability. 24 manikurum roadside assistance, towing and recovery, tire change, fuel delivery, battery boost, lockout support. Premium 4 thavanagalai pay cheya. Claims illengil 7% cashback um nedam. Accident undayal 3 divasam vare replacement car. Oru airport drop off, oru vehicle inspection transportation service um. Samadharamai irikku. Bima third party liability. Terms and conditions apply. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ. Home delivery.

0: വചനങ്ങളിലൂടെ
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

ഹലോ ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 FM-ൽ ദ ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിലെ സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ ഒരു അല്പസമയം നമുക്ക് നമ്മൾക്കായിട്ട് തന്നെ മാറ്റി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷന് പോകുന്നു, അവിടെ ഒരുപാട് പേരെ പരിചയപ്പെടുന്നു, അവരൊക്കെ തന്നെ നമ്മുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇതിൽ നമ്മളുടെ ആ ഒരു വൈബുമായിട്ട് നമ്മുടെ സ്പേസുമായിട്ട് ചേർന്ന് പോകുന്ന കുറച്ച് പേരെ കാണുള്ളൂ. അതൊരു 15 പേരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലൊന്നോ ചിലപ്പോൾ ഒരാളും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം നമ്മുടെ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. പല രീതിയിലും നമ്മളൊരു സെലക്ഷൻ നടത്തുമ്പോൾ, ഇറ്റ്സ് നോട്ട് അബൌട്ട് എ സെലക്ഷൻ, പക്ഷേ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. നമ്മളൊരു വലിയ ഗ്രൂപ്പിൽ നിന്നും ആൾക്കാർ പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ എനർജിയും ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യാൻ, ഫാമിലി എഫക്റ്റ് ചെയ്യാനൊക്കെ തന്നെ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാം, എല്ലാവരിലും തന്നെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ബേസിക്കലി ദ ഫസ്റ്റ് റൂൾ എന്നുള്ളത്, നമ്മൾ ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടും കുഞ്ഞു കുഞ്ഞു സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് പിന്നെ നമ്മൾ അറിയാണ്ട് തന്നെ വലുതായിക്കോളും. ദാർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ബാക്കിയുള്ള ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെൽക്കമിംഗ് ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഫ്രണ്ട്സ്, ഫാമിലി, സപ്പോർട്ട് സിസ്റ്റം ഇതൊക്കെ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. എവ്രിതിങ് ഇസ് ഡിഫറെന്റ്. ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഓഫീസില് മാത്രം നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ക്ലോസ് അല്ല എന്നല്ല, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഫാമിലി പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികളായതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം, ഒരു കസിൻ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇതൊന്നും അല്ല, ഏത് പാദരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് 2 മണിയാവട്ടെ, 3 മണിയാവട്ടെ, 4 മണിയാവട്ടെ, ഏത് സമയത്തും കോൾ എടുത്ത് എന്താ ചെയ്യുക പ്രശ്നം എന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്. അപ്പോ അത് ഫ്രണ്ട് ആയിരിക്കാം, കസിൻ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. പക്ഷെ അവരൊക്കെ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നമുക്ക് റെഗുലർലി പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ട് കൊടുക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണെങ്കിൽ ആ ഒരു വൈബ് തിരിച്ചും കിട്ടും. നമ്മൾ കാണിക്കുന്നതിന്റെ 10 മടങ്ങായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്മോൾ ഗ്രൂപ്പ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് തന്നെ റിലേഷൻഷിപ്പ് മോണിറ്റർ ചെയ്യേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളൊരു ഫോക്കസ് അവരിലേക്ക് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ഈ ചെറിയ കാര്യങ്ങൾ അപ്ലിഫ്റ്റായി ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് നടത്തേണ്ട കാര്യമാണോ? ഫ്രണ്ട്ഷിപ്പൊക്കെ നാച്ചുറലി നടക്കേണ്ട ഒരു കാര്യമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നാച്ചുറൽ പ്രോസസ് തന്നെയാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ ഇപ്പൊ കണക്ട് ആവുന്നുണ്ടായിരിക്കും. നമ്മുടെ പഴയ ഗ്രൂപ്പ്സും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും പലതും ഒക്കെ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റിലേഷൻ ഓഡിറ്റ് ചെയ്യുന്നില്ല, ആ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഓൾവേസ് ഓൾവേസ് ഓൾവേസ് ലുക്ക് ഇൻ ടു ദാറ്റ് ആസ് വെൽ. പിന്നെ അഗൈൻ റിലേഷൻഷിപ്പ് എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് തന്നെ പിന്നെ തോന്നാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ട്രാൻസ്പെറൻസി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അവരുടെ അടുത്ത് പറയണമെന്നല്ല, നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. പക്ഷേ ലൈഫിലെ ആ ഒരു ട്രാൻസ്പെറൻസി എന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് സന്ദീപാണ് ദേ കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഹോം ഡെലിവറിയുടെ ടൈം. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ബി ബാക്ക് വെരി സൂൺ. കീപ് ലിസണിംഗ്.

0: ബിസിനസ് ഫ്രീക്വൻസി.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: Hi, Nyan Roma.
6: You're listening to
5: Radio Suno 91.7 FM. Kittu kittu kuttu kudam.

വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു പോകുമ്പോഴേ കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. നമുക്ക് സീരിയസ്നെസ് ഒക്കെ വിട്ട് കൂട്ടുകാരും അല്ലാതെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ആയിട്ടുള്ളവര് എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സൺഡേ കഴിക്കാൻ പോയാലോ. സൺഡേ കഴിക്കാൻ പോകാൻ എന്നല്ല, സൺഡേ എന്ന് ഉദ്ദേശിച്ചത് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്നാണ്. ഈ സ്പെഷ്യൽ പ്രൊമോഷൻസുമായിട്ട് ഡെയറി ക്യൂനില് വണ്ടർഫുൾ ആയിട്ടുള്ള ഓഫേഴ്സ് റണ്ണിങ് ആണ്. അത് കേക്സിലാണെങ്കിലും ബ്ലിസാർഡ്സിലാണെങ്കിലും സ്പോർട്സ് സൺഡേസ് എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ട്. ഇനി ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറില്ലേ, ഓഹ് ആ ഫ്രണ്ടുമായിട്ടൊന്ന് പോയിരുന്നെങ്കിൽ, ഒരുപാട് നാളായിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ നമുക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഡെയറി ക്വീൻ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള ഓഫേഴ്സ് തന്നെയാണ്. കേക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം 60 റിയാൽസ്, ബ്ലിസാർഡ്സ് 10 റിയാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് തന്നെ സ്വേൾസ് 17 റിയാൽ ആയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് 9 റിയാൽസിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി വലിയൊരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് നോക്കുന്നത് ിൽ സൺഡേസും അവൈലബിൾ ആണ് 5 റിയാലിന് കേട്ടോ. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് സപ്പോർട്ട് സിസ്റ്റത്തിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഉച്ച സമയം ലഞ്ച് ടൈം ഒന്ന് പുറത്തു പോവാം, ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് തിരിച്ചു വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം എല്ലാവരും കൂടെ ഒക്കെ ആയിട്ട് ഡി ക്യൂലേക്ക് പോയാൽ മതി. ഈ ഓഫീസൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: suno 91.7 FM Qatar's favorite radio station.
1: Adi, ende birthday celebration da chelo vende
2: samsamennu mathiyamandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. Cure events orukunu mentalist Adi's insomnia the golden edition
1: event partner cube entertainments
5: chindagale polum tottariyina nimishangal aduthariyam
1: october 2-ne qncc almayasa theatreil koodal vivarangalkkai visit cure events social media page
5: ticketukalkkai visit qtickets.com official radio partner radio suno 91.7 fm
6: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
7: ഇന്നേ ഡിന്നർ ഡബിളാ.
6: ഡബിളോ?
7: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
6: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
1: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
8: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
9: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
5: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
6: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
7: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
0: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM home delivery time. സന്ദീപാണ് കൂടി ഉള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഹെൽത്തിന്റെ അപ്ഡേറ്റ് ഒന്നും ഇന്നത്തെ ദിവസം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഹെൽത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. നമുക്ക് എല്ലാ ടൈമും പറഞ്ഞു പോകാറുള്ള കാര്യമാണ്, സീസൺ ചേഞ്ച് ആകുമ്പോൾ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കണം. പെട്ടെന്ന് ഇത് സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ പോയി പർച്ചേസ് ചെയ്യണമെന്നുള്ളതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് റിസർച്ച് ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, അത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ സീസണലി മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആവാൻ പോകുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ടൊമാറ്റോസ് ഉണ്ട്, ക്യൂക്കംബേഴ്സ് ഉണ്ട്. ഇത് എല്ലാം ഗ്രീൻ ഹൗസസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് സംഭവം നമ്മുടെ അരികിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് അധികം തന്നെ, പോസിബിലിറ്റി അല്ല അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ സുക്കീനി ഉണ്ട്, എഗ് പ്ലാന്റ് ഉണ്ട്. നമ്മുടെ എഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ കത്തിരിക്കയുടെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ്, ഇവിടെ അത് കത്തിരിക്കയൊക്കെ ബേക്ക് ചെയ്ത് കഴിക്കുന്നവർ, അത് ഒരുപാട് സാലഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ട്രൈ ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ലീഫി വെജിറ്റബിൾസ് ഒരുപാട് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഇനി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെജിറ്റബിളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ. അത് സ്പെഷ്യലി ഈ നമ്മുടെ മാർക്കറ്റ്സിൽ പോകുമ്പോൾ കത്രി സ്ട്രോബെറീസ് ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരുപാട് സ്ട്രോബെറി ഫാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഓർഗാനിക് ആണ്, ബാക്കിയുള്ള ഓർഗാനിക് അല്ലാതെ തന്നെ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയർ സൈഡ് നോക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയല്ലേ നല്ലത്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതുകൂടാതെ സിട്രസ് ഫ്രൂട്ട്സ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ആൻഡ് ഫൈനലി എല്ലാ

0: 93.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഉച്ച സമയമായി, എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കാണും. 12 മണിക്ക് ഫുഡ് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ 12 മണി സമയം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പോയി ലഞ്ചൊക്കെ കഴിച്ച് നേരത്തെ ഫുഡ് അടിച്ച് ആ ഒരു വർക്കിലോട്ടൊക്കെ ഒന്ന് റീജോയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ പോകുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഒരു കംഫർട്ട് സോണാണ്. എന്താണെങ്കിലും നമുക്ക് കുറച്ച് സമയം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂവ് ചെയ്യാനായിട്ട് മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഉറക്കവും മടിയൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് കേട്ടോ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. നാളെ ഒരുപാട് പുതിയ വിശേഷങ്ങളും ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ബൈ, ബിക്കോസ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെന്റർ 91.7 FM-ൽ. ഹോം ഡെലിവറി ടൈം സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. സി ഓൾ ടുമോറോ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
1: എനിക്കൊന്ന് കൂളാവണം.
2: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
2: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
3: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
2: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
4: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: Home delivery.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
4: എനിക്ക് ഒന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
5: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
3: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: മാറ്റിനി ക്ലാസിക്സ്.

Radio Suno 91.7 FM, Qatar's favorite radio station. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: ഞാൻ ജയസൂര്യ.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
7: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
8: മാറ്റിനി ക്ലാസിക്സ്.

0: 91.7 FM.
1: Katos Happiness Frequency Radio
2: Sino. ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.

0: Tata's happiness frequency.
1: കളകളമിളക് മുരടിവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളുകുളമിളകിയ ചുരുളകം ആഹാ കളകളമിളക് മുരടിവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാളുകുളമിളകിയ

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. സ്വാഗതം നമ്മുടെ മാറ്റിനി മാഷപ്പിലേക്ക്. ഇന്ന് മാറ്റിനി മാഷപ്പില് നമ്മളുടെ കൂടെ ഇടക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാള് വീണ്ടും ജോയിൻ ചെയ്യുന്നു.
3: അതിഥിയായി എത്തിയിട്ടുണ്ടെന്ന്.
2: ഓക്കെ അതിഥി, സ്വാഗതം.
3: സ്വാഗതം. താങ്ക് യു.
2: അതെ, അങ്ങനെ ഇന്നും സിനിമാ വിശേഷങ്ങളുടെ ലോകത്തേക്ക് ഒത്തിരി കഥകൾ നമുക്ക് ഇന്നും ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ പറയാനായിട്ടുള്ളത്, വിനോദ് കപ്രി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്, അത് ഒക്ടോബർ മാസത്തിൽ റിലീസ് ആവാൻ പോവാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 80 വയസ്സുള്ള നായകനും 70 വയസ്സുള്ള നായികയും.
3: 80 വയസ്സുള്ള നായകൻ, 70 വയസ്സുള്ള നായിക. ഓക്കേ.
2: അതായത് പ്രായമായ വ്യക്തികൾ അവരുടെ ലൈഫിന്റെ കാണിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് കുമയോൺ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഉത്തരാഖണ്ഡില്. അപ്പൊ ആ ഗ്രാമത്തിൽ ജീവിച്ച ആളുകളുടെ ചില അനുഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കഥയായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ആ ഒരു റിയൽ ലൈഫ് അനുഭവിച്ച ആളുകളെ, അഭിനേതാക്കൾക്ക് പകരമായിട്ട് ആ റിയൽ ലൈഫ് അഭിനയിച്ച ആളുകളെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ സിനിമ എടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ചിത്രം അദ്ദേഹം എടുത്തിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്.
3: അവിടെയുള്ള ആളുകൾ തന്നെയാണ്, മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്.
2: അതെ, അവർ നേരത്തെ അഭിനയിച്ചിട്ടൊന്നുമില്ല, അവർ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും വളരെ കാര്യമായി ശ്രദ്ധിച്ചു. ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഈ സിനിമയെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു.
3: ഓക്കെ, അടിപൊളി. എന്തായാലും ഇത് പറയുന്ന സമയത്ത് എന്തായാലും ഒരു ചോദ്യം വേണ്ടി വരുമായിരിക്കും.
2: അതെ അതെ അതെ,
3: മലയാളത്തിലേക്ക് നമ്മൾ അങ്ങനെ പറയുമ്പോൾ, മലയാളത്തിൽ ഇപ്പൊ അങ്ങനെ പുതുതായിട്ട് അഭിനയിപ്പിച്ചു വന്നതിന്റെ കഥകള് പറയാനുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ ഈ പ്രായമായ കഥാപാത്രങ്ങൾ നായികാ നായകന്മാരായിട്ട് എത്തിയ മലയാള സിനിമകൾ, അതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം.
2: ഓക്കെ, അങ്ങനെയുള്ള സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 ലേക്ക്.

Radio Suno 91.7 FM, Qatar's favorite radio station. ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha, brought to you by Safari, world-class shopping experience, Doha, Qatar. And സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
4: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
6: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
7: ഞാനും എൻ്റെ ആളും.
0: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: പ്രായമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ പ്രധാന വേഷത്തിലെത്തിയ സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വന്നത്.
1: ഓക്കെ, അപ്പൊ അത്തരം സിനിമകളെ പറ്റി പറയുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് വന്നതിൽ പൂക്കാലം എന്ന് പറയുന്ന സിനിമ
0: സിനിമയായിരുന്നു കേട്ടോ,
1: വിജയരാഘവൻ സാർ, അദ്ദേഹം മലയാളത്തിന്റെ കുട്ടേട്ടൻ എന്ന് സിനിമാ ലോകം വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ മികവ് കണ്ട സിനിമയായിരുന്നു പൂക്കാലം എന്ന ചിത്രം.
0: അതെ, കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂക്കാലം എന്നുള്ള ചിത്രം വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് അതിൽ നമ്മുടെ വിജയരാഘവൻ അദ്ദേഹത്തിന്റെ ആ ഒരു കഥ. ആ സമയത്ത് അത് ഭയങ്കര ചർച്ചയായിരുന്നു, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു വേഷം അഭിനയിച്ചത് എന്നുള്ളതൊക്കെ ആ സമയത്ത് വലിയ ചർച്ചയായിട്ട് വന്നൊരു സിനിമയാണ്. എനിക്കത് ഏതൊക്കെ അവാർഡിലേക്കും ആ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അഭിനയിച്ച ആളുകൾ വിജയരാഘവനാണെങ്കിലും ബാക്കിയുള്ള മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ് പൂക്കാലം എന്നുള്ളത്. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടോളൂ. അപ്പൊ ഇതുപോലെ മറ്റേതെങ്കിലും സിനിമ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ?
1: എനിക്ക് തോന്നുന്നത് നിസ് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ചിത്രത്തിൽ ആദ്യമായിട്ട് പ്രായമായവരെ അഭിനയിപ്പിച്ച ഒരു സിനിമ മലയാളത്തിൽ വന്നതുണ്ടോന്ന്. എന്റെ സംശയം ശരിയാണെങ്കിൽ, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ തിരുത്തണേ, 2000 കരുണം എന്ന് പറയുന്ന സിനിമയുണ്ട്, കരുണം നമ്മുടെ ജയരാജ് സാർ സംവിധാനം ചെയ്ത, അതിലുണ്ടായിരുന്ന രണ്ട് പ്രായമായവർ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുകയും പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ അവരെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം.
0: ഓക്കെ, അത് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പൂക്കാലത്തിൽ ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു ക്യാരക്ടറിന്റെ പേര് ഇച്ചോയി എന്നാണ് കേട്ടോ.
1: ഓക്കെ,
0: വിജയരാഘവൻ സാർ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ പേര് 6 നീണ്ട ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു പൂക്കാലത്തിലെ ആ ഒരു കഥാപാത്രം. ആ വേഷത്തിലൂടെ പുരസ്കാരങ്ങളുടെ ഒരു പൂക്കാലവും അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് പിന്നാലെ മികച്ച സഹ നടനുള്ള നാഷണൽ അവാർഡും, അതാണ് അവാർഡ് എവിടെയോ ഉണ്ടെന്നുള്ളതൊരു മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നാഷണൽ അവാർഡും അദ്ദേഹത്തിനെ തേടി. തീർച്ചയായിട്ടും വിജയരാഘവനെ പോലുള്ളൊരു നടൻ തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾക്ക് എപ്പോഴേ അർഹനാണ് എന്നുള്ളതാണ് അല്ലേ.
1: അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രത്തിലെ അഭിനയം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു പൂക്കാലം സിനിമയിലെ വിജയരാഘവൻ ചേട്ടൻ അദ്ദേഹം സാർ ചെയ്തിരുന്നത്. അപ്പൊ ആ മേക്കപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളത് അത് ഗംഭീരാണ്, അത് അദ്ദേഹത്തിനെ സാധിക്കൂ എന്നുള്ളതാണ്.
0: ഈ ചോയ് എന്നുള്ള ക്യാരക്ടറിന് 100 കേട്ടോ. അപ്പൊ 100 ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം പൂക്കാലത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചില സിനിമകളെ കുറിച്ചും ഞങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ വരാത്ത സിനിമകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ അത് ഏതൊക്കെയാണ് നമ്മൾക്കൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
2: In the art of Podumakulanda.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Urido TV channel number 911
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
4: എനിക്ക് ഒന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
5: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
6: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
7: അരിതരികളയരുതരിതരികളയരുതരിതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമേ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 1995 റിലീസായ ഒരു സിനിമ. ആ സിനിമയുടെ വിശേഷമാണ് ഇനി മാറ്റിനി മാഷപ്പിൽ കേൾക്കാൻ പോകുന്നത്. കൂടെയുണ്ട് നിസയും അപ്പുണ്ണിയും.
1: ഏതാണ് ആ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഹൈഡ് ആൻഡ് സീക്കില് ഭയങ്കര രസമായിട്ട് ഇതിന്റെ സൂചനകളൊക്കെ കൊടുത്ത് എല്ലാവരും ഉത്തരങ്ങളൊക്കെ അയച്ചിട്ടുള്ള ഒരു സിനിമയാണ്.
0: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പേര് തന്നെ ഒരു നീണ്ട പേരാണ്. എനിക്ക് തോന്നുന്നു മെസ്സേജിൽ അത് വന്നിട്ടുണ്ടോ?
1: ആൾക്കാർ
0: അയച്ചു കഴിഞ്ഞു. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്, ഈ മൂവി ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് കണ്ണീരോടെ അല്ലാണ്ട് ആ സിനിമ കാണാൻ പറ്റില്ല.
1: പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കോമഡി സിനിമയാണോ എന്ന് വിചാരിക്കും അല്ലേ.
0: ഞാൻ അത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ദൂരദർശനിൽ വന്ന് 4 മണി സിനിമയായിട്ട് കണ്ടിട്ടുള്ള
1: സിനിമയാണ്.
0: അപ്പൊ അത് റിപ്പീറ്റ് ആയിട്ട് വരികയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോ അത് ഭയങ്കര ഒരു ഫീലിംഗ് നൽകുന്ന ഒരു സിനിമയാണ്. അത് കാരണം മുരളിച്ചേട്ടൻ, മുരളി സാർ എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. തിലകൻ സാറാണെങ്കിലും ശരി, ജഗതി ശ്രീകുമാർ, സുകുമാരി, കൽപ്പന, അങ്ങനെ ഒരു എന്താ പറയുന്ന പ്രായമായ കഥാപാത്രങ്ങൾ പ്രധാന വേഷങ്ങളായി വരികയും മലയാളികളെ ഒന്ന് കണ്ണു നനയിപ്പിച്ച സിനിമയായിരുന്നു അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്.
1: ഓക്കെ, അതുപോലെ തന്നെ പ്രണയം എന്നുള്ള സിനിമ,
0: ബ്ലെസി സർ സംവിധാനം ചെയ്ത പ്രണയം,
1: ആ സിനിമയും ഈ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി.

0: വചനങ്ങളിലൂടെ. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
3: You're listening to Radio Suno 91.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: പ്രായമായവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്.
3: അങ്ങനെ പറയുമ്പോൾ മലയാളികൾക്ക് എടുത്തു പറയേണ്ട, മലയാളത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ. എം ടി വാസുദേവൻ നായർ സാറിന്റെ സംവിധാനത്തിലെത്തിയ ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയില് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പിന്നെ നടിയുടെ പേര് നിർമ്മല, അങ്ങനെ എന്തോ ആണ്.
2: അതായത് അവര്, എനിക്ക് തോന്നുന്നത് അവര് ആദ്യം അങ്ങനെ സിനിമകളിലൊന്നും അതേ അഭിനയിച്ചിട്ടില്ലാത്തൊരു ലേഡിയായിരുന്നു.
3: ഓക്കെ.
2: അപ്പൊ എം ടി ഒ അങ്ങനെ അവര് കാണുന്നു, കണ്ട സമയത്ത് ഇവരോട് അഭിനയിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറയുന്നത്, ഞാൻ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, റേഡിയോ നാടകങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അഭിനയിക്കും അല്ലേ എന്ന് എം ടി ചോദിക്കുന്ന സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അഭിനയത്തിലേക്ക് വന്നു എന്നുള്ളതാണ് വായിച്ചു പോയിട്ടുള്ളത് കേട്ടോ.
3: ഓക്കെ. ഈ സിനിമ കാണുമ്പോളെ നമുക്ക്, പണ്ടൊക്കെ നമ്മള് സിനിമ കാണാനിരിക്കുന്ന സമയത്ത് ഇത് അവാർഡ് പടമാണല്ലോ, ഈ അവാർഡ് പടമല്ലോ, നമുക്കാണെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് സംഘടന മലേഷ്യ ഭാസ്കർ എന്നൊക്കെ എഴുതി
2: കാണിക്കണം,
3: അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ത്യാഗരാജൻ എന്നൊക്കെ എഴുതി കാണിച്ചാൽ മാത്രമേ സിനിമ കാണാനുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ പിന്നീട് കുറച്ചും കൂടെ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയൊക്കെ എത്രത്തോളം വലിയ സൃഷ്ടികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും കൃഷ്ണക്കുറുപ്പും അമ്മാളുക്കുട്ടി അവര് അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു.
2: അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ യൂട്യൂബിൽ അത് കണ്ടു നോക്കി കഴിഞ്ഞപ്പോ ഈ സിനിമയൊക്കെ നമ്മള് ചിലപ്പോ വിചാരിക്കും, ഓ ഇത് ഒക്കെ എങ്ങനെ സിനിമയായിട്ട് കാണും എന്ന് ആദ്യ സമയത്തൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കാണുന്ന സമയത്തായി ഇവരൊക്കെ എത്ര മനോഹരമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതെന്ന് ശരിക്കും മനസ്സിലാവും.
3: ആ വീടും പരിസരവും പ്രദേശങ്ങളും അവർ അതിനോട് ഒപ്പം അവര് ജീവിക്കുന്നതും ഒക്കെ വളരെ മനോഹരം.
2: അതിന്റെ ക്ലൈമാക്സ് അതുപോലെയാണ്. ഈ ക്ലൈമാക്സില്, അതായത് ഒടുവിൽ കൃഷ്ണന്റെ കഥാപാത്രത്തിന്റെ വിയോഗത്തിന് ശേഷം അമ്മ കരയുകയാണ്. അമ്മ കരയുന്ന സമയത്ത് ഒരു മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങണം, അദ്ദേഹത്തിന് തോട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാവയ്ക്കയിൽ ഒരു പൂ, പാവയ്ക്ക പൂക്കുന്നതിന് മുമ്പ് ഒരു പൂ വരുമല്ലോ, ആ പൂവ് ഇങ്ങനെ പൊട്ടി വിടർന്ന്, അങ്ങനെ ആ സിനിമയുടെ ക്ലൈമാക്സ് അതാണ്.
3: അവിടെ തന്നെ ജീവിതം ആഘോഷിക്കാൻ,
2: അങ്ങനെ അവിടെ തന്നെ ജീവിക്കാനായിട്ട് തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇടയ്ക്ക് അത് ഭയങ്കര വൈറലായിരുന്നു ആ സിനിമയിലെ ചില സീനുകളൊക്കെ. നോക്കുമ്പോ ഒരു ചിരി, ചെറിയൊരു പുഞ്ചിരി, ആ ചിരി എന്ന് ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വരികളും വാക്കുകളും ഒക്കെ ഇടയ്ക്കൊന്ന് വലിയ രീതിയിൽ വലിയൊരു വൈറലാവുകയും ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
3: പ്രവാസമൊക്കെ നിർത്തി പോവാനായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ആ ഒരു ചെറു പുഞ്ചിരി സിനിമ കാണുകയും ആ ഒരു ജീവിതം അതുപോലെ ജീവിക്കാൻ സാധിക്കുകയൊക്കെ
2: ചെയ്യും. സാധാരണ പൊതുവെ മലയാളികൾക്ക് പറയാറുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ.
3: ഓക്കെ. അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ച എം ടി വാസുദേവൻ നായർ, അദ്ദേഹത്തിന് എന്താ പറയുന്നത്, അദ്ദേഹമാണ് അതിന് ആ ഒരു സൃഷ്ടി അത്രയും മഹത്തരമാക്കിയത്.
2: അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ട് സഫലം സിനിമയിലെ,
3: അതും ഈ പറഞ്ഞ പ്രായമായ ആളുകളുടെ കഥ, അല്ലെങ്കിൽ പ്രായമായ ഒരു പ്രധാന കഥാപാത്രം ഉണ്ടായിരുന്ന ഒരു സിനിമ,
2: അത് ബാലചന്ദ്ര മേനോന്റെ, അദ്ദേഹമായിരുന്നു ആ സിനിമയിലെ നായക വേഷത്തിൽ.
3: മനോജ് കെ ജയൻ ഉണ്ട് തോന്നുന്നു ആ സിനിമ
2: ആണല്ലേ. ഓക്കെ. ഇതിൽ ചില ചെറിയ ഫാക്ടറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് നേരെ സഫലം സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട്, തൂവെള്ള തൂവെന്നുഷസിൽ. അത് ജാസി ഗിഫ്റ്റ് ആണ് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ ഒരു പാട്ട് കേൾക്കാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: അതെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
1: This is Matinee Masha, only on Radio Suno 91.7 FM. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
1: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ കരാഫെ വെച്ച് കാണാവേ.
2: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
3: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യൂ നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.
4: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
5: എനിക്ക് ഒന്ന് കൂളാവണം.
6: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
7: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
6: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
7: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
6: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ.
8: Hi, this is Nadia. You're listening to Radio Suno. Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: This is Matine Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഇനി ഇപ്പോ ചില പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകാന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സിനിമ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ട പുണ്യം.
1: തീർച്ചയായിട്ടും ഗംഭീര പടം. അവറാച്ചനും അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ. ബിജു മേനോൻ, ശ്രീനാഥ് ബാസി, ഗണപതി, ഇവരാണ് മൂന്ന് പേരാണ് പ്രധാന വേഷങ്ങളിൽ ഈ സിനിമയിൽ എത്താനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങളിലൂടെയാണ് ഈ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അതെ, ഈ പറഞ്ഞ പോലെ തന്നെ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എനിക്ക് കണ്ടപ്പോ ട്രെയിലർ കണ്ടപ്പോ തോന്നിയത് സാധാരണ മക്കളെ കൊണ്ടാണല്ലോ അച്ഛന്മാർക്ക്
1: ബുദ്ധിമുട്ട്
0: അല്ലെങ്കിൽ അവരുടെ പുറകെ ആണല്ലോ നടക്കുക. ഇത് എനിക്ക് തോന്നുന്നത് അച്ഛൻ കാരണം
1: ബുദ്ധിമുട്ടിലാകുന്ന മക്കൾ എന്നുള്ള രീതിയിലാണ് ആ ട്രെയിലർ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
0: ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് അറിയില്ല.
1: അത് മാത്രമല്ല ടെന്നീസ് ഇതിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ നടക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ളത്.
0: അതെ, ക്യൂന്റെ ഒരു ഇന്റർവ്യൂ കണ്ടില്ലായിരുന്നോ, ഒരു കല്യാണ വീട് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് അവര് സിനിമയെ കുറിച്ചുള്ള കഥകളൊക്കെ.
1: ഏതൊരു പബ്ലിക് ഇവന്റിന്റെ സംഭവങ്ങളാണ് കണ്ടത്. ഇവരുടെ ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഭയങ്കര രസമായിട്ട്,
0: ഇവരങ്ങോട്ടും ഭയങ്കര കൗണ്ടർ അടിക്കുന്ന
1: ടീമുകളാണ്, രക്ഷയില്ലാത്ത കൗണ്ടേഴ്സാണ്.
0: അപ്പൊ അതില് ജോണി ആന്റണി പറയുന്നുണ്ട് ഈ കുക്ക് ചെയ്യുന്ന കാര്യം. ജോണി ആന്റണി പറയുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി
1: എനിക്ക് കുറെ സാധനങ്ങളൊക്കെ വേണം, എനിക്ക് പരിചാരകര് വേണം. പക്ഷെ ബിജുമേനം പറയാം, ജോണി ആന്റണി കുക്ക് ചെയ്യാൻ കയറിയ വലിയ പ്രശ്നം, ഞാനാണെങ്കിൽ അവിടെ നിന്ന് നോക്കി വലിച്ചുമാരിയൊക്കെ ഇട്ടിട്ടുണ്ട്
0: ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു രസമുള്ള ഒരു മൂവി ആയിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആ നല്ല രീതിയിൽ അവർ പ്രൊമോഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എല്ലാരും വളരെ ഇഷ്ടത്തോടെ കാണാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും.
1: ബിജുമേനോൻ ഫാൻസ് വേറെയാണല്ലോ.
0: അതെ അതെ അതെ,
1: അദ്ദേഹത്തിനോടുള്ള ആരാധന വേറെയാണ്.
0: അപ്പൊ ബിജു മേനോനും ശ്രീനാഥ് ബാസി, ഗണപതി, വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, അഖില, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ സിനിമയ്ക്കായിട്ടും വെയിറ്റ് ചെയ്യാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Pagathi vilaki shop cheyan ready aano. Luluville half payback aarambichirikkunu. Luluville half payback aarambichirikkunu. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജി വർഷ. റേഡിയോ സുനോ 91.7.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: ഇതാ പൊണ്ണി ഞങ്ങളോട് പറയാണ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൈക്കോണായിരുന്നു. ഈ മാറ്റിമേഷപ്പിന്റെ സമയത്തിന് ഒരു കുഴപ്പമുണ്ട്, മൈക്ക് എപ്പോ ഓണാകും ഓഫാകും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ.
3: ഉറപ്പായിട്ട് എല്ലാം അതുപോലെ ലൈവായിട്ട്.
4: അതായത് നിങ്ങള് ഇതില് കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഓണെയറിലെ സ്വഭാവം അല്ല നിസക്കി, ഓഫ് എയറില്. അപ്പൊ ആ ഓഫ് എയറിലെ സ്വഭാവം വെച്ച് എന്നോട് സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ മറുപടി കൊടുത്തതാണ് നിങ്ങൾ ആ കേട്ടത്.
2: ഓക്കെ, അതായത് നമ്മൾ ഇന്നലെ തേന്മാവിൻ കുമ്പത്തിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ അപ്പണ്ണിയോട് ചോദിച്ചു, അപ്പണ്ണി ഇന്നും നമുക്ക് തേന്മാവിൻ കുമ്പത്തിനെ കുറിച്ച് സംസാരിക്കണോ എന്ന് പറഞ്ഞപ്പോ അപ്പണ്ണി എന്നോട് പറഞ്ഞു, ഡോണ്ട് പ്രൊഡ്യൂസ് ടൂ മച്ച്. കാരണം ഇന്നലെ ആവശ്യത്തിലധികം സംസാരിച്ചു.
3: അതെ അതെ, എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ന്യൂസിൽ നിന്ന് രാവിലെ വന്നപ്പോ തന്നെ പറയാം, നമ്മൾ ഇന്നലെ ഇതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പ്രിയദർശൻ അറിഞ്ഞു തോന്നല്ലോ, പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളിരുന്ന് പറഞ്ഞതൊക്കെ അറിഞ്ഞിട്ട്
4: പോസ്റ്റ്
2: അതെ കൂട്ടുകാരോടൊപ്പം കാണണം. ചില സിനിമകൾ കാലാതീതമായിട്ട് പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കാറുണ്ട്, അവ എക്കാലത്തും ആസ്വദിക്കപ്പെടാറുമുണ്ട്. അങ്ങനെയൊരു സിനിമയാണ് മോഹൻലാലുമായി ചേർന്ന് ഞാൻ ചെയ്ത തേന്മാവിൻ കൊമ്പത്ത്. 2 ദേശീയ പുരസ്കാരങ്ങളും 5 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ ചിത്രം. സാധാരണയായിട്ട് അവാർഡ് സിനിമകൾക്ക് ലഭിക്കാറില്ലാത്ത ആഘോഷത്തോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുവാണ്. അതും 4K ദൃശ്യ മികവോടെ പുതിയ സാങ്കേതിക വിദ്യയിൽ. മാണിക്കിനെയും കാർത്തുമ്പിയെയും കാലങ്ങളായി നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ റീറിലീസ് ഇരു കൈയ്യം നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 32 വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ 1 വയസ്സുണ്ടായിരുന്ന കുഞ്ഞിന് ഇന്ന് 33 വയസ്സുള്ള ഒരു യുവാവായിരിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ടാകാം, എങ്കിലും തിയേറ്റർ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, കൂട്ടുകാരോടൊപ്പം ഈ സിനിമ കാണണം. ബിഗ് സ്ക്രീനിൽ ആ സിനിമയുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഉത്സവ പ്രതീതിയോടെ ഈ ചിത്രം നിങ്ങൾ വീണ്ടും ആഘോഷിക്കും എന്നുറപ്പാണ്. 8 October തേന്മാവിൻ കൊമ്പത്ത് വീണ്ടും തിയേറ്ററുകൾ.
3: ഇല്ല, അപ്പോൾ ഓൾറെഡി സമ്മതിച്ചു, നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ
2: പറഞ്ഞു.
3: ഞാൻ കേട്ടില്ലല്ലോ,
2: കുറച്ച് മുമ്പ് ഓൾറെഡി പാടാം. അന്ന് ആ സന്തോഷത്തിൽ തേന്മാവിൻ കൊമ്പത്തിന് പാട്ടൊന്നും ഇട്ടാലോ.
4: അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്.
2: നമുക്ക് തേന്മാവിൻ കൊമ്പത്തല്ല, വേറെ സിനിമയിലെ പ്രിയദർശൻ സിനിമയിലെ പാട്ടിലേക്ക്.
3: അതായിരിക്കും നല്ലത്, കാരണം ഓൾറെഡി ഇന്നലെ കുറെ കേട്ടു.
2: അതെ അതെ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: October 2 UNCC Almayasa Theatrel. Kooduthal vivarangalkkayi visit Qune Events social media page.
3: Ticketukalkkayi visit qtickets.com. Official radio partner Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ബേസില് ഒരു സീനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാടാ സിനിമയുടെ മാജിക് ആടായി കാണുന്നത്, സിനിമയുടെ മാജിക് ആണ് ഈ കാണുന്നത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും സിനിമയ്ക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട്,
1: ഉറപ്പായിട്ടുണ്ട്. കാരണം ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നമ്മൾ രണ്ടോണമല്ല മൂന്നോണമല്ല അതിൽ കൂടുതൽ കണ്ട ഒരുപാട് പേരുണ്ടാവും അല്ലെ, അതൊക്കെ അതിന്റെ ഒരു മാജിക് തന്നെയാണ്. എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് തിയേറ്ററിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈജു കുറുപ്പിന്റെ ആരം, ഇത് സെപ്റ്റംബർ 25 ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഒരു മിക്സഡ് റിവ്യൂ വന്നൊരു സിനിമയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകുന്ന സിനിമ. സൈജു കുറുപ്പ് നല്ല രീതിയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. രജീഷ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമകൾ ഇപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആൾക്കാർക്കൊന്ന് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ അപ്പൊ തന്നെ OTT ഓട്ടിപ്പിടിച്ച് വാങ്ങും. ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സോണി ലീവ് ആദ്യം തന്നെ ചെക്ക് വെച്ചിരിക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്.
0: ആരും കൊണ്ടുപോകണ്ട,
1: അപ്പൊ അങ്ങനെ ഇപ്പൊ ഓരോ OTTയിലേക്ക് നമ്മൾ ഏതിലായിരിക്കും ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നതെന്നാണ് ഇപ്പൊ ആൾക്കാര് അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലാണോ അതോ സോണി ലീവിലാണോ പ്രൈമിലാണോ ജിയോ ഹോട്ട്സ്റ്റാറിലാണോ, അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും എന്നുള്ളൊരു കാര്യമാണ്. അവിടെയും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ചില സിനിമകൾ ചിലപ്പോൾ റിലീസിന് ശേഷമായിരിക്കാം റൈറ്റ്സ് കൊടുക്കുന്നത്, ചിലപ്പോൾ റിലീസിന് മുൻപായിരിക്കാം.
0: മുമ്പ് പോകുന്നത് ആ താരനിരകള് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇതില് സൈജു കുറുപ്പ് മൂവികൾ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും ഹിറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതില് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു എന്ന് ഓർക്കുന്നില്ല. ഏതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഖത്തറിലേക്ക് വരുന്ന സമയത്ത് ഖത്തറിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ സ്റ്റുഡിയോ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു വെൽക്കം പ്ലാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. വെൽക്കം നമ്മൾ കൊടുത്തിരുന്നു. അപ്പൊ ആ വെൽക്കം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ തന്നെ ഓഫീസിലെ എബിനെ വെച്ചിട്ട് ഒരു ഡ്രാമ ഞങ്ങൾ താഴെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഒരു വടംവലി മത്സരത്തിന് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു, വിളിക്കാൻ വന്നതാന്ന് പറയാം. അപ്പൊ ഞാനും നമ്മുടെ ആക്ഷൻ മീഡിയയിലെ രാഹുലും ഒക്കെ കൂടെ ഇങ്ങനെ തള്ളിമാറ്റി എബിനെ തള്ളിമാറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൈജു ചേട്ടനെ മോളി കൊണ്ടുവന്നു. സൈജു ചേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, ആ പയ്യൻ എന്തുണ്ടാവോ, ആ പയ്യനെ എന്നെ അത് കഴിഞ്ഞപ്പോ ഇറങ്ങി വന്നപ്പോഴാണ് എബിൻ പുറത്ത് നിൽക്കുന്നത്. പക്ഷെ അത്രയും സമയം ഒരു സെലിബ്രിറ്റി ഒരു ആ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഇതുപോലെ എത്ര ഇൻസിഡൻസ് ഉണ്ടാവാം. അപ്പൊ അതൊരു ഭയങ്കര അതുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു വളരെ വ്യക്തിപരമായിട്ടും വളരെ നല്ലൊരു മനുഷ്യൻ കൂടിയാണ് സൈജു.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സൈജു അഭിനയിച്ചൊരു സിനിമയിലെ പാട്ടുകൾക്ക് അല്ലെ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും ഡെയറി ക്വീൻ സ്റ്റോർ.
6: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ
5: സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഹലോ ആശ മിസ്റ്ററുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
4: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ കരാഫയിൽ വെച്ച് കാണാവേ.
5: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
6: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.
7: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും, ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
8: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
9: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
10: പവേർഡ് ബൈ
11: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000-1707.
12: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
1: ചെന്നൈ ബീറ്റ്സ്,
13: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
14: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ട കഥയുണ്ടല്ലോ, സൈജക്കുറിപ്പ് നമ്മുടെ ഓഫീസിൽ വന്ന കഥ. അത് അപ്പുണ്ണി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രണ്ടു ദിവസം മുമ്പ്, കുറച്ചു ദിവസം മുമ്പ് നമ്മളത് ഓണെയറിൽ ഒന്ന് വിശദമായി പറഞ്ഞായിരുന്നു. അത് എബിൻ തോക്കുവാറാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള്,
1: ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിസയുടെ മുഖഭാവം കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് അലക്കിയതാണോ എന്ന് പറയുന്ന പോലെ.
2: ഇത് സത്യത്തിൽ ഓണെയറിൽ മാത്രമല്ല, ചില സമയത്ത് റിയൽ ലൈഫിലും അപ്പുണ്ണിക്ക് പറ്റാറുണ്ട്. ഞാനും നിസ അങ്ങോട്ടും ഇങ്ങോട്ടും 530
1: എനിക്ക് ഏറ്റവും വലിയ ട്രോള് കിട്ടിയേക്കണേ ഷാഫിയുടെ. ഷാഫി എപ്പോഴും പറയാറുണ്ട്, ഇത് 100 കഴിഞ്ഞ് 100 പ്രാവശ്യം
2: കഴിഞ്ഞു.
0: പക്ഷെ പിന്നെ അപ്പുണ്ണി പറഞ്ഞ ഭംഗിയുണ്ടല്ലോ, വിഷ്വലി പുതിയ ഒരാള് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പുതിയ സ്റ്റോറിയാണ്
2: ഉറപ്പായിട്ടും. അല്ലേ, 100 പേരിൽ എന്തായാലും ഒരു 10 പേരെങ്കിലും പുതിയതായി കേൾക്കുന്നവരുണ്ടാവുമല്ലോ.
0: പിന്നെ അവർക്ക് അതൊരു പുതിയ സ്റ്റോറി, അപ്പൊ അന്ന് കേൾക്കാത്തവരുണ്ടാവും,
2: പിന്നെ
0: അവർക്ക് പുതിയ സ്റ്റോറി ആവും.
2: 90 പേര് പിന്നെ കുഴപ്പമില്ല,
0: അവർക്കറിയാലോ അപ്പുണ്ണി
1: പറയുന്നത്.
2: എന്തായാലും നമ്മളുടെ ഒക്കെ തന്നെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പുണ്ണിയാണ്. അപ്പൊ അതിന്റെ റിലീസ് ഡേറ്റ്, ഒ ടി ടി റിലീസ് ഡേറ്റും കൂടി ഒന്ന് പറയാം.
0: നമ്മുടെ ബി കെ യുനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.
2: അതെ, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എന്റെ പൊന്നെ, കുറേ നാൾക്ക് ശേഷമാണ് തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പുണ്ണി ഇങ്ങനെ ചിരിക്കണം ഞാൻ
1: കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ പല കഥാപാത്രങ്ങളെയും എനിക്ക് നേരിട്ടറിയാം.
0: അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നാട്ടിലുണ്ട്,
1: നാട്ടിലുണ്ട്, എന്റെ നാട്ടിലുണ്ട്. അവിടെ മൈസൂർ പാക്ക് ഗ്ലിക്സൺ ഉണ്ട്. മൈസൂർ പാക്കിനെ കളിയാക്കി ട്രോളുന്ന സംഭവങ്ങളും ആ കടയും അവിടെ നിന്ന് നാരങ്ങളും കുടിക്കണതും ഇതൊക്കെ നമ്മള് കണ്ടതും
2: അനുഭവിച്ചതും
1: നമ്മുടെ ലൈഫാണ്.
2: പിന്നെ നാട് വീ പറഞ്ഞ പോലെ ഏകദേശം
1: നമ്മുടെ കറുവറ്റിയും കാഞ്ഞൂരും ഒക്കെ
0: ഏകദേശം
1: ദൂരം കൂടുതലില്ല.
0: സ്വഭാവം വേറെ
2: പിന്നെ സ്ലാങ്ങും എല്ലാം വരുമ്പോ ഓഫ് കോഴ്സ് അത് കണക്ട് ആവുമല്ലോ. ഒക്ടോബർ 2nd നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒക്ടോബർ 2nd കുറെ സിനിമകൾ വരുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഒക്ടോബർ 2nd ഇത് ഒ ടി ടിയിലേക്ക് എത്തുന്നത്. പക്ഷെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും അത് തിയേറ്ററിൽ ഓടുന്നു എന്നുള്ളതാണ്.
0: അതാണ് ഭംഗിയല്ലേ.
1: എനിക്ക് തന്നെ ആളുകള് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോയി കണ്ടു, പലതും മനസ്സിൽ കിട്ടിക്കാണൂല്ല, പല വിറ്റുകളും അത് കിട്ടാൻ വേണ്ടിട്ട് സ്വസ്ഥമായിട്ട് പോയി കണ്ടു.
2: അല്ല, നിസ എന്നോട് പറഞ്ഞേപ്പിച്ചു രണ്ടാമത് കാണാൻ പോകുന്നിരുത്ത്. അതെ, ആ നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ഇന്റർവ്യൂ എടുക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, അത് എപ്പോഴാണ് വരുന്നത് ഒന്ന് നോക്കിയിട്ട് വരണേ, എനിക്കത് മനസ്സിലായില്ല എവിടെയാണെന്ന്. പിന്നെ ഞാൻ പോയത് അത് തപ്പുവാ, ഇത് എവിടെയായിരുന്നു എന്നുള്ളു. കാരണം സൈലന്റ് ആയി പോണ കോമഡിയാണ്. അതെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസരം നമുക്ക് ഇനിയിപ്പോ നമുക്കല്ല, നിങ്ങൾക്ക് പോകേണ്ട സമയം.
0: അല്ല, ഇനി അപ്പുണ്ണി അടുത്ത കഥ പറയാനും നമുക്ക് പോവാം.
2: ഞാൻ ചായ പിടിച്ചിട്ട് വരാം. ഇതിന്റെ ഒരു
1: പോഡ്കാസ്റ്റ് ആണ്, ഐ ആം എ സ്റ്റോറി ടെല്ലർ.
2: സ്റ്റോറി പറഞ്ഞു പോയി
1: ഞാൻ.
0: ബൈ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ 600+ പാർക്കിംഗ് സൗകര്യം 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10-20-30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് അൽഗറാഫ.
3: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: October 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
5: ഇന്നേ ഡിന്നർ ഡബിളാ.
4: ഡബിളോ?
5: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
4: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
6: September 26 to 30 Papa John's il buy one get one free for all pizzas. Small, medium, large, ella pizzagalkum ee offer labhyamaana. Lowest price pizza will be free.
7: Papa John's, better ingredients, better pizza. Serving 20 years better pizza in Qatar.
8: Hi everyone, I'm Ranjini Haridas.
9: You're listening to
8: Radio Suno 91.7 K.

0: Enjoy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kuranja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfun Madgut thudangi authentic Arabic cuisine rizhi ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
6: സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഡ്രൈവിംഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കിലൊക്കെ കിടക്കുകയാണോ ആണെങ്കിൽ നല്ല പാട്ടുകളുമായിട്ട് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. ഒപ്പം തന്നെ കുറച്ചധികം ഗസ്റ്റുകളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആരാണ് എന്താണെന്നൊക്കെ വഴിയെ പറയാം. ഒപ്പം ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു വീക്കെൻഡിലേക്കുള്ള ഒരു വലിയ പരിപാടിയെ കുറിച്ചിട്ടും എനിക്ക് പറയാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. ഞാൻ മാത്രമല്ല, ആക്ച്വലി ഇവിടെ നിസൈ ഇരിപ്പുണ്ട് കേട്ടോ. നിസൈ പറഞ്ഞ പോലെ മിണ്ടാതെ കുറെ നേരമായി പോകുന്നില്ല.
7: ഇവിടെ നിശബ്ദയായിട്ടിരിക്കാൻ വേണ്ടി വന്ന
6: അല്ലേ. ചില സമയത്ത് നമുക്ക് തോന്നും കേട്ടോ, ആരെങ്കിലും ഓണറിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ മിണ്ടാതെ അവിടെ
7: സൈഡിലിങ്ങാനൊന്നിരിക്കാന്ന് വിചാരിക്കും.
6: അതെ, ചായ കുടിച്ചോ?
7: ചായ കുടിച്ചില്ല, കുടിക്കണം. പക്ഷെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണല്ലോ, നമ്മൾ കുറച്ച് ഗസ്റ്റുകളെ വെയിറ്റിംഗ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ്. ചോദ്യമൊക്കെ ഇങ്ങനെ നോക്കി
6: ഉറപ്പായിട്ടും
7: അതെ, അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
6: ഞങ്ങൾ എന്തൊക്കെ പണിയെടുക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉണ്ടല്ലോ, എനിക്ക് നിസയോട് ഒരു വലിയ താങ്ക് യു പറയാനുണ്ട്.
7: എന്തിനാണ്?
6: നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പിയെ കുറിച്ചൊക്കെ ആലോചിക്കും.
7: യെസ്.
6: പക്ഷെ എനിക്ക് കട്ടൻ ചായ പരിചയപ്പെടുത്തി തന്നത് നിസയാണ്.
7: കട്ടൻ കാപ്പി
6: അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കേൾക്കുന്ന കട്ടൻ ചായ വെബ്സൈറ്റ്.
7: കട്ടൻ ചായ വെബ്സൈറ്റ്?
6: യെസ്. അങ്ങനെ ആ കട്ടൻ ചായ വെബ്സൈറ്റ് കാരണം 3 ദിവസമായി എന്റെ ഉറക്കം ഉഷാറാണ്.
7: ശരിക്കും
6: ശരിക്കും. ആൻഡ് ഇന്നലെ ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ ശരിക്കും ഇന്നലെ പറയണം എന്ന് ചോദിച്ചതാണ്, പിന്നെ നിസ പോയി ഞാൻ മറന്നുപോയി. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഞാൻ ഇന്നലെ ചെറിയ എന്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ചു
7: കൊടുത്തിട്ടുണ്ടായിരുന്നേ.
6: എന്നിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്ത് അലോക്കിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അലോക്ക് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉടനെ ഈ ഒരു നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ നമുക്ക് അലോക്കിനോട് സംസാരിക്കണം. ആൻഡ് ആളോട് ഞാനിത് പറഞ്ഞു, എനിക്ക് 3 ദിവസമായിട്ട് ശരിക്കും പറയാണ്
7: എല്ലാം സെറ്റ് ചെയ്യൂല്ലേ,
6: എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് എന്റെ ഉറക്കമുണ്ടല്ലോ
7: സുഖം സ്മൂത്ത്.
6: ഇത്രയും നാളെ എനിക്ക് കിട്ടാണ്ടിരുന്ന ഉറക്കം പെട്ടെന്ന് കിട്ടണ പോലെ, ലൈക് വേഗം ഞാൻ ഉറക്കത്തിലേക്ക് പോയി പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാനാണെങ്കിൽ ടൈമർ വെച്ചിട്ടാണ് കിടക്കണേ, അതിൽ തന്നെ ഓഫ് ആയി പോകും.
7: അപ്പൊ
6: ആ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ എന്നുള്ളത് സാധനം വെച്ചിട്ടാണ് കിടക്കണേ. ആൻഡ് ഐ എം ജസ്റ്റ് ലവിങ് ഇറ്റ്.
7: അടിപൊളി അടിപൊളി.
6: അതാണ്
7: ഒരാളുടെ ഉറക്കം തിരിച്ചു കൊടുത്ത് ഗൈസ്. ഞാൻ
6: അതെ, നിസ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അറിയില്ല. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ചില സമയത്ത് നിസ അതാ ഞാൻ പറയാൻ വന്നത്, നിസ ഭയങ്കര ഡിഫറെന്റ്. അതില് നിസയ്ക്ക് വാർത്ത കേട്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്താന്ന് അറിയില്ല, രാവിലെ സുനോ അപ്ഡേറ്റ്സ് വരുമ്പോ രാവിലെ മുതൽ വായിച്ച് വായിച്ച് വായിച്ച് വാർത്ത കേട്ടാലേ.
7: എനിക്ക് ഏതെങ്കിലും ചർച്ച വെക്കണം.
6: ചർച്ച ചെയ്യുന്നൊന്നും കേൾക്കത്തൂരില്ല. പിന്നെന്തിനാ
7: ചർച്ചയുടെ ശബ്ദം എനിക്ക് വരണം.
6: അതെല്ലേ,
7: ആൾക്കാര് മഴയൊക്കെ ഇട്ട് ഉറങ്ങൂല്ലേ.
6: അപ്പൊ
7: ചർച്ചയുടെ ശബ്ദം വരണം.
6: ഈ മഴയുടെയും ഇടിയുടെയൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടില്ല.
7: ഇത് അങ്ങനല്ലേ, എനിക്ക് ബഹളം, ആൾക്കാരും കൂടെ അങ്ങോട്ടും ഇങ്ങനെ തിരിച്ചൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയൊക്കെ
6: അതൊക്കെ
7: കേൾക്കണം. എനിക്ക് കടുപ്പുള്ള എന്തെങ്കിലും കേൾക്കണം.
6: എനിക്ക് എനിക്ക് അറിയണം എന്നുണ്ട്, ഈ നിസേനെ പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ ശബ്ദം കേട്ട്, അതായത് ഒച്ചപ്പാട് ബഹളം കേട്ട് ഉറങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
7: ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം.
6: ഒന്നും മെസ്സേജ് അയക്കണം കേട്ടോ, എനിക്കത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്.
7: ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
6: അതെ, 5000917

0: Talukas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joyalukas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joyalukas app. Advanced booking offers valid until 7th November only. Joyalukas, world's favorite jeweler.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം,
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
0: You're listening to
6: 917 evenings presented by
4: Joy Alukas. Il verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare mathram.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
0: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM, Qatar's favorite radio station. ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/20 ആണ് മറക്കല്ലേ.
2: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
3: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
1: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യൂ നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.
4: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
5: ഇന്നേ ഡിന്നർ ഡബിളാ.
4: ഡബിളോ?
5: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
4: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
1: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
6: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.

0: ജോയ് ആലുക്കാസ് 917 ഈവനിങ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
5: ടുഡേസ് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ, അബുഹമൂർ.

വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയം നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്തായാലും ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. പക്ഷെ അതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഇങ്ങനെ ചർച്ചകൾ കേട്ട് ഉറങ്ങുന്നവരുണ്ടോയെന്ന് ഒരാൾ ഇവിടെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അതേപോലെ ചർച്ച കേട്ട് ഉറങ്ങുന്ന ഒരാളാണെന്ന്. പേരെന്തായിരുന്നു? എൻ്റെ കയ്യിൽ നിന്ന് ഈ ലാപ്ടോപ്പും എൻ്റെ എല്ലാം മാറ്റി വെച്ചേക്കുന്നത് ഈ നിസയാണ്, അതുകൊണ്ട് അത് കാണുന്നില്ല. അബൂബക്കർ, ഓക്കെ. ആൻഡ് സൺലേഡിനും എല്ലാവർക്കും തിരിച്ചും ഗുഡ് ഈവനിങ് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പം നിങ്ങൾ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ പാട്ടൊക്കെ വെച്ചുതരാമെന്ന് പറഞ്ഞു പാട്ട് വെച്ച് തന്നു. ഇനി എന്തായാലും കുറച്ച് നേരത്തേക്ക് പാട്ടായിരിക്കില്ല. നമ്മുടെ കൂടെ ഈ പറഞ്ഞ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട് രണ്ട് പേരായിരിക്കും ജോയിൻ ചെയ്യുക. ഈ രണ്ട് പേരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല സിനിമകൾ തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒപ്പം തന്നെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമിന് വേണ്ടി വരാൻ പോകുന്ന ഒരു വലിയ സ്റ്റാറും കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരെയും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സൈഡിൽ. അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തികളുമായിട്ടായിരിക്കും ഞാൻ ഇനി ലൈവിലേക്ക് എത്തുക. അതുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
1: You should know. 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarinte Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ മെസ്സേജ് ധന്യയുടെ കുറച്ച് മുമ്പ് വന്നിരുന്നു. അച്ഛനെ ഒന്ന് മെൻഷൻ ചെയ്യണേ, ദേവദാസ് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അത് പറയാതിരിക്കാൻ പറ്റിയില്ല. എന്തായാലും അച്ഛനോട് പറയൂ, ദേവദാസ് എന്ന് പറയുന്ന അച്ഛനോട്, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആളോട് ഞങ്ങളുടെ സ്നേഹം അറിയിക്കൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടു പേർക്ക് വേണ്ടിയിട്ട്. സത്യത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ്, എനിക്ക് ആഴ്ചകൾക്ക് മുൻപ് ഒരാൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ തിരിച്ച് വരുമ്പോൾ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട മെന്റലിസ്റ്റ് ആദിയിനെ കുറിച്ചിട്ടാണ്. ആദിചേട്ടാ നമസ്കാരം, വെൽക്കം ബാക്ക്. ഒപ്പം തന്നെ ആദിചേട്ടാ അന്ന് ഞങ്ങളുടെ പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞാലും ഒരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ നമ്മൾ സംസാരിച്ചതിൽ ഒരു 15,000 തവണ പറഞ്ഞു പേരുണ്ട് ജിസ്. അപ്പൊ പറഞ്ഞു ഞാൻ ജിസ് ആയിട്ട് തിരിച്ചെത്താം, നിങ്ങളുടെ ഓഫീസിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ജിസ് ജോയി,
6: വെൽക്കം.
5: ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരും ഒരുമിച്ച് എത്തി വീണ്ടും ഖത്തറിൽ. അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ഷോയ്ക്ക് ശേഷം വീണ്ടും അടുത്തൊരു സക്സസ്ഫുൾ ഷോയ്ക്ക് വേണ്ടി റെഡി ആവുകയാണ്. ആൻഡ് ക്യൂൻ ഇവന്റ്സിന്റെ കൂടെ ചേർന്ന് വീണ്ടും എത്തുമ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ട്. ആരിൽ നിന്ന്
6: തുടങ്ങണം?
5: ഇൻസോംനിയൽ ആയിട്ട് വരുന്ന നമ്മുടെ ആശേട്ട പറയൂ, എന്തുമാത്രം ഹാപ്പിയാണ് വീണ്ടും യു ആർ ഗെറ്റിംഗ് റെഡി.
7: വളരെ വളരെ വളരെ സന്തോഷം. കുറച്ച് ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വിസിറ്റിൽ, അപ്പം അതും കൂടി ചേർത്ത് ഉഷാറാക്കാന്ന് വിചാരിച്ചു.
5: ഉറപ്പായിട്ടും
7: സന്തോഷം,
6: കാരണം ഒരു ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോയ്ക്ക് വരുമ്പോൾ ഒരു പൂരം പോലെയായിരുന്നേ. അത്രയും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്ന അത്രയും ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് രണ്ട് ഷോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വരവേൽപ്പ് കിട്ടിയ സ്ഥലമാണ് ഖത്തർ. അപ്പോൾ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ആദ്യയെ പോലെ ഈ വളരെ ഇമ്പൾസീവായിട്ടും ഇമ്പ്രവൈസ് ചെയ്യാനും, അതായത് ആൾക്കാരുടെ പ്രതികരണം അനുസരിച്ചൊക്കെ ഇമ്പ്രവൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ആദി എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം ആൾ കൂടുന്നോ അത്രത്തോളം ഷോ ഗംഭീരമാവും. അപ്പം അങ്ങനത്തെ ഒരു ഗംഭീര ഷോകൾ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പം ഇങ്ങോട്ട് വരാൻ പല സ്ഥലങ്ങൾ, എത്രയോ രാജ്യങ്ങളിൽ ഇതിനിടയ്ക്ക് പോയി. അപ്പം ഈ ഖത്തറിലേക്ക് വരുമ്പോൾ എപ്പോഴും അതൊരു സ്പെഷ്യൽ തന്നെയാണ്.
5: ഉറപ്പായിട്ടും
7: വരവേൽപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, അത് കറക്റ്റാണ്. കാരണം അത് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സർപ്രൈസ് ചെയ്ത് ഇവിടുത്തെ ആളുകളാണ്. ഒരു 3 മാസം 2.5 മാസം ഭയങ്കര ആഘോഷമായിരുന്നു. അതെല്ലാവരും സംസാരിക്കും, എവിടെ പോയാലും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും എല്ലാവരും സംസാരിക്കും, അവിടെ വേറെ എന്നെ പോലെയാണെന്നല്ലേ. ഇപ്പം ഇപ്പം മെസ്സേജ് വന്നു എനിക്ക് എയർപോർട്ടിൽ നിന്ന് പറയുന്നത്, പക്ഷെ ആ ഒരു ഓളമുണ്ടല്ലോ. അപ്പൊ അത് വീട്ടിനോ അത് അങ്ങനെ കിട്ടുന്നു. അത്രപ്പോഴും നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ഓവർ ദ ടോപ്പ്. എന്തോ ആ നമ്മള് ഡിസർവ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് മുകളിൽ പോലെ. അപ്പം എന്നെ ഇനിയിപ്പോ നമുക്ക് കൊടുക്കാനുള്ള സമയമാണ്.
5: സോ സംതിങ് വെരി സ്പെഷ്യൽ ഇത്തവണ കുറച്ചും കൂടി വളരെ സ്നേഹവുമായിട്ട് എത്തിയിരിക്കുന്നു. അപ്പം ലാസ്റ്റ് ടൈം ഞങ്ങൾ ഈ ഒരു ഇൻസോംനിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഷോവിന്റെ ഒരു ഒരു ടോട്ടൽ എക്സ്പീരിയൻസ്, കാരണം നമുക്ക് കൂടുതലൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ദാറ്റ് ഇസ് ദ ഹൗ ഇറ്റ് ഇസ് ആക്ച്വലി ക്രാഫ്റ്റഡ്. അപ്പം അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എപ്പോഴും ആദിച്ചായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജിസ് വന്ന് അതിനൊരു ഭയങ്കര സ്ട്രക്ചർ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് ഇത് കുറേയും കൂടി ഭയങ്കര ഒരു എല്ലാവരെയും ടച്ച് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ആ ഒരു ഒരു സോൾ യു ബോഡ് ഇറ്റ് ഇൻ ടു ദാറ്റ് എന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു ഒരു കണക്ഷൻ, നിങ്ങളുടെ ഒരു കണക്ഷൻ കാരണമാണോ ഇതിന് ഇത്രയും ഈ പറഞ്ഞ പോലെ?
6: അല്ല, അതായത് അത് ആദിയുടെ വിനയം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഞാനൊരു 4 വർഷം മുമ്പ് ഈ ഷോ കണ്ട് ഇതിന്റെ ഒരു ഈ ഇൻസോമിനിയ എന്ന് പറയുന്ന ഷോയുടെ ഫാനായിട്ട് കൂടെ കൂടിയ ഒരാളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഇതിന്റെ രസങ്ങളും സുഖങ്ങളും ഒക്കെ ആദ്യ എത്രയോ നാളുകളായിട്ട് ചെയ്ത് രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ഞാനൊക്കെ ഇത് കാണുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഒരു സംഗതിയോട് ഒരുപാട് ഇഷ്ടത്തോട് കൂടി കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് നമുക്ക് പറയാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ. പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫീൽ ഗുഡ് എന്തെങ്കിലും എന്നേക്കാൾ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സജഷൻസ് പറയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് മാത്രം സെലക്ട് ചെയ്യാവില്ലാത്ത പോട്ടെ എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്പേസ് ആദ്യം എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ രാജമൂർത്തി അങ്ങനെ വളരെ അധികം
7: അദ്ദേഹത്തിന്റെ പേരും കൂടെ പറയണം, നമ്മുടെ മൂന്ന് പേര്.
6: അതെ, അപ്പൊ അങ്ങനെ രാജസാർക്ക് എത്രയോ നാളായിട്ട് കൂടെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ വരാൻ തുടങ്ങിയപ്പോൾ ഒഫ്കോഴ്സ് ഇതൊരു നല്ലൊരു സിദ്ധിക്കലാൽ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീല്. ഈ പേര് പലരും പറയാറുണ്ട്. ഇപ്പൊ ഇന്നുകൂടെ ഒരു പൈലറ്റ്, ഞങ്ങൾ വന്ന ഫ്ലൈറ്റിന്റെ പൈലറ്റ് അദ്ദേഹം ഉപയോഗിച്ചത് തന്നെയാണ്, ഒരു സിദ്ധിക്കലാൽ സിനിമ കാണുന്ന പോലെ തോന്നി കണ്ടപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് എനിക്ക് ആരോ അയച്ചു തന്നു 4 വർഷം മുമ്പ് ഞാൻ ഈ ഷോ കണ്ട് പറയുന്ന ഒരു എനിക്കൊന്ന് പറയാ, ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ പറയുന്നു 4 വർഷം മുമ്പ്, ഇതിന്റെ ഒരു
7: ഫാനായിരുന്നു
6: തൃശ്ശൂര്. അപ്പൊ അതിൽ ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇതൊരു ഭയങ്കര എൻലൈറ്റ്മെന്റ് ഉള്ള ഷോ ആണ്. ഇതിനകത്ത് എവിടേക്കോ നമ്മള് മനസ്സിന്റെ വേറൊരു ഡയമെൻഷൻ, ഇങ്ങനെയും ജീവിക്കാം ഇങ്ങനെയും ചിന്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു 100 ഫീൽ ഗുഡ് സിനിമ ചെയ്യുന്ന പോലത്തെ ഫീലാണ് ഓരോ സ്റ്റേജും. ആ നമ്മൾ വളരെയധികം അഡ്മയർ ചെയ്യുന്ന വലിയ വലിയ സെലിബ്രിറ്റീസ്, വലിയ സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, മിനിസ്റ്റേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ പല തുറകളിൽപ്പെട്ട ആൾക്കാർ അവര് സ്റ്റേജിൽ കയറിയിട്ട് പറയുകയാണ് നാളെ മുതൽ ഞങ്ങളുടെ ജീവിതം പുതിയതായിരിക്കും. ഇത് റിപ്പീറ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമം നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുന്നു. മനസ്സിന്റെ വിസ്മയം, ഞാൻ സ്റ്റേജിൽ പറയുന്നു അതാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അത്ഭുതം, മനസ്സെന്ന് പറയുന്ന ഒരു അത്ഭുതം, അതിന്റെ അപാരമായ സാധ്യത, ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എന്റർടൈൻമെന്റിന് അപ്പുറം എന്റെ ഒരു ഹരം എന്ന് പറയുന്നത്. ഇതിന്റെ ഒപ്പം ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിക്ക് അതാണ്.
7: നീ എന്നോട് ഉറങ്ങിക്കോ ഒരു മണിക്കൂറും മറ്റാടി എന്നിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ ഉറങ്ങി
2: എന്നിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പല രാജ്യങ്ങള്, പല സ്റ്റേജുകള്, പല കാണികള്, അപ്പോ മെന്റലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആദിചേട്ടനാണെങ്കിലും ശരി, ജിസേട്ടനാണെങ്കിലും ശരി, ആസ് എ ഡയറക്ടർ, ആസ് എ പെർഫോമർ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്?
7: മനുഷ്യരും ജീവിതവും നമ്മളെപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷോയിലും. അതായത് ഇപ്പം ഈ പറഞ്ഞിട്ടില്ലേ ഒരു ഇംപ്രവൈസ് ചെയ്യുന്നതെന്ന്, അത് റിയൽ ലൈഫിലും ഉണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് തന്നെ പറ്റുന്ന സമയമല്ല ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുമല്ലോ. അത് എന്തിനോടും നമ്മളെടുക്കുന്ന അപ്രോച്ച് തന്നെ സ്റ്റേജിലില്ല, അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യലില്ല. സ്റ്റേജിലെത്തുമ്പോൾ അതിനൊരു ഒരു കുറച്ചധികം ഒരു ചാമ്പ് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ഒരു അല്ലേ, അവിടെ എനിക്ക് കുറച്ചുകൂടി ഒരു ബ്രീത്ത് കിട്ടുന്ന പോലെയാണ്. അപ്പം അതല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടോ?
6: ഇല്ല, പ്രിപ്പറേഷൻ ഇല്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ വളരെയധികം രാഗങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു റൂംമേറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് രാഗം പഠിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണം. ഒരു 3 വർഷം അയാൾ ഇവിടെ താമസിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഘരഹരപ്രിയ, എന്താണ് മോഹനം, എന്താണ് കല്യാണി, എല്ലാം മനസ്സിലാവും. ഒരു ഒരു ചെറിയ എവിടെന്നെങ്കിലും ഒരു അറ്റം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇതല്ലാണ്ട് വേറെ ടോപ്പിക്ക് സംസാരിക്കുന്നില്ലല്ലോ. നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കും, പക്ഷെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതെങ്ങനെ കുറെ കൂടെ എന്നുള്ള ഒരു സംഗതി മാത്രമാണ്
7: ഞാൻ ആലോചിച്ചിട്ട്. കറക്റ്റാണ്. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാക്കാൻ ബി അറൗണ്ട് വിത്ത് ഹ്യൂമർ എന്ന് പറയും. അതിനോട് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുക. അപ്പം നമ്മൾ സബ്ജെക്ട്, നമ്മൾ റിയൽ ലൈഫിൽ എന്നല്ല ചെയ്യൽ, നമ്മളെന്തായാലും പിന്നെ കാട്ടുപുരാണം പറഞ്ഞിട്ട് പൊളിറ്റിക്സ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് സമയം കളയലില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ നല്ല പാട്ടുകളെ പറ്റി നമുക്ക് മണിക്കൂറുകളും സംസാരിക്കാം. സാഹിത്യം, സിനിമ, ആളുകൾ, ആശയങ്ങൾ, ഇതാണ് നമ്മുടെ ടോപ്പിക്. പിന്നെ നർമ്മം എല്ലാത്തിലും നോക്കലുണ്ട്. അപ്പൊ അതുപോലെയുള്ള കൂട്ടുകാരുണ്ടാവും. അപ്പൊ അത്ര തന്നെ ഉള്ളു ഷോയിലും. അതിനായിട്ട് പുതിയതൊന്നുമില്ല. നമുക്കുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും താലോചിച്ചുകൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് സ്റ്റേജിലോട്ടിട്ട് അത്ര തന്നെ ഉള്ളു.
5: അതിൽ തന്നെ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ ഇൻസോംനിയ കണ്ടിട്ടില്ല. അപ്പൊ പാട്ടുകളുടെ വിഷ്വൽസ് നമ്മളിങ്ങനെ റീലൊക്കെ കാണുമല്ലോ, പാട്ട് പാടുന്നതായിട്ടും പാട്ട് പാടി വരുന്നതായിട്ടും, ഇതെങ്ങനെയാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന? ആളുകൾ റിലേറ്റഡ് ആയിട്ട് ഇംപ്രൊവൈസേഷന്റെ ഭാഗമാണോ അതോ ഓൾറെഡി നമ്മളുടെ പ്ലാനിൽ ഇന്ന പാട്ടുകളുണ്ടോ?
7: ഞാൻ ചുണ്ടനക്കല്ലേ.
6: ആൾക്കാര് ഷോ തുടങ്ങുന്നതിന് മുമ്പ് എഴുതിയിടുന്ന പാട്ടുകളാണ്. അല്ല, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആൾക്കാർ ചിലപ്പോ ഒരു 18 വയസ്സുള്ള കുട്ടി വന്നിട്ട് എഴുതിയിട്ടിരിക്കുന്ന ദേവദുന്ദുബി സാന്ദർലയൊക്കെയാണ്.
7: വിശ്വസിക്കാൻ പറ്റില്ല.
6: നമ്മള് പുറകെ നിന്ന് കാണുമ്പോ ഉണ്ടല്ലോ, ഇതിന്റെ കൺസോളിൽ നിന്ന് കാണുമ്പോ നമ്മളെ നമുക്ക് രോമാഞ്ചം തരുന്ന കുറെ ഘടകങ്ങൾ.
5: നിങ്ങൾ ഞെട്ടുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടാവും.
7: മാത്രമല്ല, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് വൺ സൈഡ് ജസപ്പഴും കൺസോളിലാണല്ലോ ഡയറക്ടർ, രാജമൂർത്തി വേറെ ഇന്നൊരു കോർണറിലുണ്ട്, ഞാനുണ്ട്. നമ്മൾ തമ്മിൽ ഒരു കുറേ സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇൻ എ സെൻസ് ഒരു ചിരിയിൽ ജനങ്ങൾക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും, പക്ഷെ ഇവർക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം
6: ഉണ്ടല്ലോ.
7: അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സെലക്ഷൻ വരും, ഒരു മൊമെന്റ് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഐ ആം ബിൽഡിംഗ് സംതിങ്. അതവർക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇതുവരെ ഇല്ലാത്ത എന്തോ സംഭവിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ ഒരു നോട്ടായിരിക്കും, ഒരു മൂവ്മെന്റ് മാറുന്നതായിരിക്കും. സോ ഇവർക്കും അറിയാം, അയ്യോ ഈസ് അപ് ടു സംതിങ്. അപ്പൊ ഞാനിത് വെല്ലുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്ന ഇത് അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ അളി ആ ഒരു മൊമെന്റ് വരുന്നുണ്ട്. എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര. അത് ഈ പാട്ടിന്റെ സെഗ്മെന്റിലൊക്കെ എപ്പോഴും നമ്മള് ദിൽ ബി ലൈക് 5 or 6 മൊമെന്റ്സ് എവറി ഡേ.
6: പിന്നെ ആൾക്കാരെ പെട്ടെന്ന് ഈ ഇമോഷണൽ ആക്കാൻ പറ്റുന്ന ആക്കുന്നതല്ല, ചില പാട്ടുകൾ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കരയുന്നതാണ്. ചിലപ്പോൾ അവരവരുടെ ഒറ്റയടിക്ക് ഇപ്പം പപ്പയുടെ സ്വന്തം അപ്പൂസത്തിലെ പാസ് അല്ലേ എന്ന് പറയുന്ന പോലെ അവർ പെട്ടെന്ന് അവരുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായ് ഷോ നടന്നപ്പോൾ നടന്നൊരു കാര്യം പെട്ടെന്ന് പറയാം, ആളുടെ പേരൊന്നും പറയണമെന്നില്ല, പക്ഷെ അവരൊരു സെലിബ്രിറ്റിയാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, ഐ തിങ്ക് അവർ ഫിലിം ആക്ട്രസ്
7: അല്ല
6: ആക്ട്രസ് ആണ്. അപ്പോൾ അവർ ദുബായ് ഷോയ്ക്ക് 2 ഷോ ഉണ്ടായിരുന്നു, അതിൽ 2 മണിയുടെ ഷോ, ഉച്ചയ്ക്കലത്തെ ഷോയ്ക്ക് ഇവരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണാം, അവർ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ അവർ പലപ്പോഴും ഇരുന്ന് കരയുന്നുണ്ട്, ഇവർ ചിരിക്കുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ 2-ാമത്തെ ഷോയും കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലർച്ചെ 2:30 ആയപ്പോൾ ഈ ചങ്ങാതിയുടെ ഒരു മെസ്സേജ് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ അവരവരുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അയച്ചിരിക്കുന്നത്. അമ്മയുടെ അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാതെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ച പോലെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ ഈ ഷോ കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് കേരളത്തിൽ പോയി അമ്മയെ കണ്ട് അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ വയ്ക്കുകയാണ്. അവർ പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മ ഇന്ന് കാണാൻ തോന്നി എന്നുള്ളതാണ്. ഒരു എപ്പിസോഡ് പറഞ്ഞാണ് ഇതുപോലെ എത്രയോ എത്ര ആളുകൾ എന്നൊക്കെ പറയുമ്പോ, ഇപ്പൊ ഞാൻ പറയുമ്പോ ജയരാജ് വാര്യർ എന്ന് പറയുന്ന ആള്, എനിക്ക് ഇപ്പോഴും അല്ല, ജയരാജ് വാര്യറൊക്കെ എന്തുമാത്രം ഷോകൾ പോവാത്ത രാജ്യങ്ങളുണ്ടോ. ആ മനുഷ്യൻ എന്റെ കയ്യിൽ ആ വീഡിയോ ഇരിപ്പുണ്ട്, തൃശ്ശൂർ ഷോ കഴിഞ്ഞിട്ട് നേരെ ഇമോഷണൽ ആയിട്ട് സ്റ്റേജിൽ കയറി എന്ന് പറയുന്നത് നാളെ മുതൽ എന്റെ ജീവിതം പുതിയതായിരിക്കും എന്ന് പറയുന്ന ഒരുപാട് എക്സാമ്പിൾ.
7: അവരെ നമ്മളൊക്കെ എത്ര അഡ്മയർ ചെയ്യുന്ന, അവരെത്ര പ്രോഗ്രാം ഇങ്ങനെ ആർത്തി കൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ, അന്വേഷിച്ച്. അപ്പൊ അങ്ങനെ എവിടേക്കോ ആരൊക്കെയോ എന്തൊക്കെയോ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നെർവ് എന്തോ പിടിച്ചു വലിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് അത് പർപ്പസ്ലി തുടങ്ങിയ പരിപാടിയല്ല, അതും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റിയ, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഷോ കാണുന്ന അതേ സമയത്ത് ആർക്കോ എന്തോ എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഹീലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് അത് ഇപ്പം ഇപ്പം നമ്മളത് കൂടുതൽ തിരിച്ചറിയുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷ നിർവൃതിയൊക്കെ ഉണ്ട്.
5: എന്തായാലും ജസ്റ്റ് ജോയ് എന്ന് പറയുന്ന ഡിറക്ടറിനെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ഒരു ഡിറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ലിറിസിസ്റ്റ്, എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ തൻ്റെതായിട്ടുള്ള ഒരു ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാറുണ്ട്. ആൻഡ് നൗ യു ആർ ഇൻ ടു ദ ഡിറക്ഷൻ ഓഫ് ഇൻസോംനിയ. സോ ഏതൊരു ഒരു റോൾ എടുത്താലും യു ആർ ഡൂയിങ് യുവർ മാക്സിമം, അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി ഇഷ്ടപ്പെട്ട്, കുറച്ച് പറഞ്ഞാൽ ഫീൽ ഗുഡ് ആണല്ലോ എൻ്റെ ഒരു ഇത് എന്ന് പറയുന്ന പോലെ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരാളാണ്. ബട്ട് ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ഫേവറേറ്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിയിരിക്കുന്നു കേട്ടോ, ലിറിസിസ്റ്റ്, ഡബ്ബിംഗ് ഡയറക്ടർ, ഫിലിം ഡയറക്ടർ ആൻഡ് ആഡ് ഡയറക്ടർ.
6: അൺഡൗട്ടഡ്ലി പാട്ടെഴുത്താണ്.
5: പാട്ടെഴുത്ത്,
6: ഒരു സംശയമില്ല, അതും എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കുമല്ലോ വേണ്ട. കാരണം കോളേജിൽ പഠിക്കുന്നൊക്കെ സമയത്ത് നമ്മൾ ഒരു സിനിമാ സംവിധായകനാകുന്നു, അതിന്റെ സിനിമ തിരക്കഥ എഴുതുന്നു, അതൊന്നും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ പാട്ട് എഴുതണം എന്നുള്ളത് കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ള സ്വപ്നമാണ്, ഇഷ്ടമാണ്. അത്രയേറെ ഒരു പാട്ട് കിട്ടി അതിന്റെ എല്ലാ അർത്ഥങ്ങളും ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ. അപ്പൊ അതിന്റെ എത്ര തിരക്കാണ്. ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന പടം ഡെയിലി സെറ്റിലിരുന്നാണ് എഴുത്തെന്ന് പറയുന്നത്. അത് എത്ര എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആണെങ്കിലും എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് വീണ്ടും പൊളിച്ച് വീണ്ടും എഴുതും. അങ്ങനെ പ്രശ്നമാണ്. ഇവരൊക്കെ കയറി നമുക്ക് കാണാം, കേരളത്തിലേക്ക് കയറി വരുമ്പോഴേ ഒരു ലോഡ് പേപ്പറിനടുക്ക് ഞാൻ ഇരിപ്പുണ്ടാവും. അപ്പൊ റെസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ല. ബ്രേക്കിന് വന്ന അപ്പൊ അടുത്ത സീൻ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ടൈറ്റായിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ കഴിഞ്ഞ മാസം. പെട്ടെന്ന് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അരുൺ ഗോപി എന്ന് പറയുന്ന ഡയറക്ടർ വിളിച്ചിട്ട്, അളിയ ഒരു പാട്ട് എഴുതരണം, നാളെ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്, ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയാണ്. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഡയറക്ഷൻ ഉണ്ട്, മീൻ സ്ക്രിപ്റ്റ് എഴുതണം, ഇത്രയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴും എനിക്ക് ഇതിനോട് നോ പറയാൻ പറ്റില്ല. വേറെ ഏത് മനുഷ്യനാണെങ്കിലും അവിടെ നോ പറഞ്ഞ് കട്ടി എന്റെ സിനിമ നടക്കുവാണ് അത് പറയാം.
7: ഞാൻ ഇതൊന്നും ഒരു ദിവസം ഇതേപോലെ നമ്മൾ ഉറങ്ങിയിട്ടില്ല, എന്തൊരു പരിപാടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെന്നൈയിലെത്തണം. അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അല്ല ഷോയെല്ലാം കഴിഞ്ഞ് എങ്ങനെയല്ലോ പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലെല്ലാം പോയി ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും. അപ്പൊ ചെന്നൈയിലാണ്, ചെന്നൈയിലെത്തി നമ്മുടെ അടുത്ത കൂട്ടുകാരനും അവരുടെ ടീം ഓസ്ട്രേലിയന്ന് വന്നിരിക്ക നമ്മളെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് വി ഗെറ്റ് എ വിൻഡോ 2 മണിക്കൂർ ഉറങ്ങാൻ, 2 മണിക്കൂർ ഇല്ല അല്ലേ, സംതിങ് ലൈക്ക് 1.5 മണിക്കൂർ ഒന്നും ഉറങ്ങാൻ കിട്ടും. അന്ന് പിന്നെ ഉറങ്ങി ഫ്രഷ് ആയി വരാൻ ശരത് സാർ വിളിച്ചിരിക്കുക, ശരത്തേട്ട് ജിസേ ഇത് അരുൺ ഇത് നാളത്തെ അല്ലേ പറഞ്ഞത്, അദ്ദേഹം ഫ്ലോറിലിരിക്കുക, അപ്പം വേണം സ്റ്റുഡിയോയിൽ എന്തേരി അപ്പം ഒരു പാട്ട് എഴുതി കൊടുക്കാൻ. ഒരു പാട്ട്
6: 25 മിനിറ്റ്സ്
7: തന്നിട്ട് ഞാനാണെങ്കിൽ എന്തായാലും പിന്നെ രണ്ടാമത്തെ കോൾ എടുക്കില്ല എന്ന് തോന്നുന്നു. അത് എഴുതി കൊടുത്തിരിക്കുക. അപ്പൊ ഗംഭീര പാട്ടായി അത്,
5: ഗംഭീര
6: പാട്ട്. റംസാൻ എപ്പിസോഡാണ്, അമൃത ടിവിയുടെ റംസാൻ എപ്പിസോഡാണ്. അപ്പൊ ഫ്ലോറിലിരിക്കുക, മനസ്സിലായി. അപ്പൊ ട്യൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോഴാണ് അവർക്ക് തോന്നിയത് ഒരു റംസാൻ പാട്ട് വേണം. അപ്പൊ ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഇന്നുവരെ റംസാൻ പാട്ട് എഴുതിയിട്ടില്ല, ഇന്നേ എഴുതിയിട്ടില്ല. അപ്പോഴും ഞാൻ ശരത്തേട്ടൻ വിളിക്കുമ്പോൾ എന്റെ മനസ്സിൽ 2 ലഡു പൊട്ടുന്നു. ഒന്ന് ശരത്തേട്ടൻ ഓൻവി കുറുപ്പിനെ വെച്ചും ഒക്കെ വെച്ച് പാട്ട് എഴുതിച്ചിരിക്കുന്ന ആള് എന്നെ വിളിച്ചിട്ട് 15 മിനിറ്റ് ഒരു പാട്ട് വേണമെന്ന് പറയുന്നത്, അത് ഒന്നാമത്. രണ്ടാമത് ഈ റംസാൻ പാട്ട് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇവരുടെ അപ്പൊ ഇവരപ്പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അക്കൗണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് എഴുതി, കംപ്ലീറ്റ് എഴുതി ശരത്തേട്ടൻ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ട്യൂണിൽ ഇവരെ കേൾപ്പിച്ചു, എന്നിട്ട് ആ ട്യൂണിൽ ഇത് വായിച്ചു കൊടുത്തു, ഇത് ഓക്കെ ആണോ. അപ്പൊ ഇവര് ഇത് ഓക്കെ ആണ്, ധൈര്യമായിട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞു അയച്ചു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം പുറത്തു വന്നു.
5: അത് യൂട്യൂബ് ഇഷ്ടമാണ് പാട്ട്, അതിന്റെ മീനിങ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നില്ലേ, എനിക്ക് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞേ
6: കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡെന്ന് പറഞ്ഞു. അല്ല അന്ന് ദീപക് ദേവ് എന്നോട് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പഴയ പാട്ടെടുത്ത് റീമിക്സ് ചെയ്യാം. അന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ ധർമ്മജൻ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഒരു ബാറിൽ നിന്ന് അല്ലെ പബ്ബിൽ നിന്ന് എഴുതുന്ന, അവിടെ നിൽക്കുന്ന പെൺപിള്ളേരെ നോക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതുന്ന പാട്ടാണ്, ഒരു ടിഷ്യൂ പേപ്പറിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവാൻ പാടുള്ള പാട്ടിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയാ പഴയൊരു പാട്ടെടുത്ത് നമ്മൾ നശിപ്പിക്കണോ, നമുക്കൊരു പാട്ട് നശിപ്പിച്ചാൽ പോരെ. ദീപകിന് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതെന്താണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അപ്പോൾ വായി തോന്നിയ കുറേ വാക്കുകൾ വെച്ച് കുറേ പൊട്ടത്തരങ്ങൾ പാടി, ദീപക് ഒരു ഒറ്റ ചിരി അടിച്ച് അളിയാ ഒന്നും കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും അതുപോലെ തന്നെ പറഞ്ഞു, പുള്ളി റെക്കോർഡ് ചെയ്ത് അപ്പം തന്നെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഇതുപോലെ ഒരെണ്ണം ചെയ്തോളൂ, ഇത് ചെയ്താലും ഹിറ്റായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ആ പാട്ടിലേക്ക് വരുന്നത്.
5: ഓക്കെ, അപ്പൊ തന്നെ ലാലേട്ടന്റെ ഒപ്പം ഒരു ഷോ, അത് താങ്കളുടെ ഒരു ഭയങ്കര ആഗ്രഹമാണെന്ന് ഞാനിങ്ങനെ ഒരു വാർത്തയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉടനെ എന്താണ്, അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ?
7: ഇത് ഞാൻ എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, എന്നിട്ട് വാർത്ത വരുമ്പോ
5: ഇങ്ങനെയാണ്.
7: അതല്ല, എത്ര വർഷം മുമ്പ് അനൗൺസ് ചെയ്ത ഷോ ആണ്, നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് അതിന്റെ എല്ലാം കഴിഞ്ഞ് അനൗൺസ് ചെയ്ത് ആ സമയത്ത് പിന്നെ പ്രളയം വന്നല്ലേ, കോവിഡ് വന്നു, പിന്നെ പ്രളയം വന്നു, അങ്ങനെ അങ്ങനെ അത് നീണ്ടു നീണ്ടു പോയ ഒരു പരിപാടിയാണ്. അത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കും. അത് നമ്മളങ്ങനെ അത് അതെന്തറിയോ, അദ്ദേഹത്തിനിപ്പോ ഒരു ബ്രാൻഡ് അല്ലേ, ഒരു അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആരുടെ ഒക്കെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, അവര് ടച്ച് ചെയ്യാത്ത കാര്യങ്ങളില്ല. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ അത് നമ്മളെ മാത്രം വിശ്വസിച്ചിട്ടാവില്ലേ. അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അവര് അദ്ദേഹം ഇതുവരെ ചെയ്ത ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇപ്പം നമ്മൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സിലാണ്. അപ്പോൾ കുറച്ച് മാസം മുമ്പ് കണ്ടിട്ടാകുമ്പോൾ ഏട്ടൻ ചോദിച്ചിരുന്നു, എന്താണ് എപ്പോഴാണ് അതിൻ്റെ ടേക്ക്, നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചിരുന്നു. ഞാൻ പറയാമെന്ന് പറഞ്ഞു, അങ്ങനെ നിൽക്കാണ്. അങ്ങനെ
5: നടന്ന
7: നല്ലൊരു ഉഷാർ പരിപാടി ആയിരിക്കും.
5: ബോണ്ടും ആ ഒരു നിങ്ങളുടെ ഒരു അടുപ്പം ഒക്കെ നമുക്കും സ്റ്റേജിൽ കാണാൻ ആഗ്രഹമുണ്ട്.
7: അതന്നെ,
5: അതാണ് ആദിച്ചേരന്റെ ആഗ്രഹം ഉറപ്പായിട്ടും. എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചധികം ഇൻസോംനിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇവരുടെ ബോർഡിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും കുറേ ആൾക്കാർക്ക് ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് മുൻപ്, ജിസ്റ്റോയ് അല്ല ഒറിജിനൽ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അതില്ലാതെ ഞങ്ങൾക്ക് ജിസ്റ്റോയിനെ പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരും കുറച്ചധികം ആൾക്കാർ ഇപ്പോൾ അതേ ശബ്ദം കേൾക്കുന്ന പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു
7: നമുക്ക് അങ്ങനെയല്ല, അല്ലു ഇല്ലാതെ ജിസ്സിനെ ആലോചിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്ത് അങ്ങനെയല്ല, ജിസ്സില്ലാതെ അല്ലുവിനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മലയാളികൾക്ക്.
5: അതാണ് മലയാളികൾക്ക് ഈ പറഞ്ഞ പോലെ അല്ലുർജുൻ, അല്ലുർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ജിസ്ജോയുടെ ശബ്ദം തന്നെയാണ്. പക്ഷേ ഞാൻ വേറെ രണ്ട് ശബ്ദം കേൾപ്പിക്കാം. ഇത് ജിസ്ജോയുടെ ശബ്ദം തന്നെയാണ്, സോറി അല്ലുർജുൻ അല്ല. ഗംഗോത്രി മുതല് ഈവൻ ഒരുപാട് സിനിമകൾ, പറഗു അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിൽ ചെയ്തിട്ടുള്ള വേറെ ചില സിനിമകളാണ്. ഇത് താങ്കൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും എനിക്ക് അറിയില്ല, കേട്ടോ കൂട്ടോ.
8: എന്റെ ചേച്ചി താമസിക്കുന്ന എറണാകുളത്താ. നിങ്ങളുടെ പേരെന്താ?
9: നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്?
8: സോഫ്റ്റ്വെയർ എഞ്ചിനീയർ.
9: ഏത് കമ്പനിയാ?
8: ഇതല്ലേ?
5: അല്ല ഇത് മധുമതി വരുമ്പോ എനിക്ക് അറിയായിരുന്നു ഇത് അല്ലു അല്ലേന്ന് തോന്നുന്നു. ഇത് അല്ല ഒറിജിനൽ അല്ല.
8: പ്രഭാസാണോ?
5: അല്ല.
8: തെലുങ്കില്
5: തെലുങ്കില് ആരും ഒരാളാണ്.
8: അയ്യോ,
5: രാജ്യങ്ങൾ ആലോചിക്കുക. അവര് രാജ്യം വെച്ചിട്ടുള്ളൊരു സിനിമ പേരാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ്.
8: എത്ര വർഷമായിട്ടുണ്ടാവും?
5: ദുബായ് സീനു.
8: ദുബായ് സീനു. രവിതേജ. രവിതേജ. ഒരു സമയത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ്
7: എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പായിരിക്കും. അതൊന്നും മറക്കുന്നു.
5: അന്ന് പിന്നെ ഓർമ്മ കൂടി.
7: ഷാർപ്പ് ഓർമ്മയാണ്.
5: അതെ അതെ. ഒന്നുകൂടി ഓക്കെ, ഒരു മിനിറ്റ്. ശബ്ദം ഒന്ന് കുറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി.
10: തല കുലിക്കാൻ ആരെങ്കിലും വന്ന് ആജ്ഞാപിച്ചാൽ പിന്നെ അവന്റെ തലയുണ്ടാവരുത്. ഇന്ന് മുതൽ നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോരാടണം. ഈ പോരാട്ടം നമ്മൾ പരാജയപ്പെട്ടാലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലും ഞാൻ ഉണ്ടാവും.
8: മഹേഷ് ബാബു ആണോ?
5: അല്ല. ഇങ്ങനത്തെ ചില സിനിമകൾ ആരും ഓർക്കുന്നില്ല.
8: ഇതെന്താ നിങ്ങൾ പറയുമ്പോ ഈ ഇപ്പൊ ഡബിംഗ് പടങ്ങൾ വെച്ചിട്ട് മാത്രം സംസാരിക്കണേ. ഞാൻ 850 മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. 1999 മുതൽ 2015 വരെ സജീവമായിരുന്നു മലയാള സിനിമ ഡബിംഗിൽ. അത് ഞാനും ചെയ്യാനും രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അത് ഞമ്മള് സബ് ക്യാരക്ടേഴ്സ് അല്ലാതെ ഇപ്പൊ മെയിൻ ഇപ്പൊ ജിഷ്ണുവിനെ പോലത്തെ, നിഷാന്ത് സാഗറിനെ പോലെ അങ്ങനെ താരങ്ങൾക്ക് വേണ്ടി തന്നെ എന്തോരോ സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലു വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ വിസ്മരിക്കപ്പെട്ടു. അങ്ങനത്തെ
5: അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞത് ഇത് രണ്ടും ചൂസ് ചെയ്തത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അല്ലുർജുൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എല്ലാ സിനിമകൾക്കും ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഐഡന്റിറ്റി എന്നുള്ള രീതിയിലുണ്ടെങ്കിലും ഇങ്ങനത്തെ ചില നല്ല സിനിമകൾക്കും, കാരണം എസ് എസ് രാജമൗലിയുടെ ഒക്കെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് ഛത്രപതി എന്ന് പറയുന്നത്. സോ അതൊന്ന് കേൾപ്പിക്കാന്ന് വിചാരിച്ചു.
8: എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. ഞാനും മറന്നിരുന്ന കാര്യങ്ങളാണ്.
7: ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത് ഇവനാ ചെയ്തതെന്ന്. ആ പടം ഞാൻ കണ്ടിന്.
5: ആണോ?
8: അന്ന് ശബ്ദം അങ്ങനെ അറിയില്ലല്ലോ അവർക്ക്.
5: കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു.
7: അല്ല, ഞാൻ മലയാളം അല്ല കണ്ടത്, പക്ഷേ ഞാനിത് ചെയ്തെന്ന് അറിഞ്ഞിട്ടില്ല.
8: എത്ര വർഷമായി? 2007
5: ഈ ഡബ് ചെയ്തതിൽ, ഈ പറഞ്ഞ ഓർമ്മയിലുള്ളതിൽ വെച്ചിട്ട്, കുറെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയോ ഒരു ഡയലോഗോ ഉണ്ടെങ്കിൽ അത് ഇതായിരുന്നു.
8: ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വിസ്മയ തുമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ, കാരണം മോഹൻലാൽ സാറും മുഖേഷേട്ടനും നയൻതാരയ്ക്കുള്ള സിനിമയാണല്ലോ. അപ്പൊ അതിലെ പ്രധാന വില്ലന്റെ വോയിസ് എന്റെയാണ്. അപ്പോ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഈ ഫാസിൽ സാറിന്റെ കൂടെ, ഫാസിൽ സാറിന്റെ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്തുമാത്രം ഉണ്ടോ അത് അങ്ങനെ പുറത്തെടുക്കുന്ന ആളാണ് ഫാസിൽ സാറും ലോഹിതാ സാറും. ലോഹിതാ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു 4-5 സിനിമകളുണ്ട്. അതൊന്നും കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത് അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എസ്പെഷ്യലി ഈ പറയുന്ന ഫാസിൽ എന്ന് പറയുന്ന ഒരു ഭയങ്കര, അപ്പൊ ഒരു
6: ക്യാരക്ടറാണ്, ഞാൻ ഡബ് ചെയ്ത് കഴിയുന്ന വില്ലന്. അപ്പൊ കഴിഞ്ഞിറങ്ങിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും മറക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് വന്നിട്ട് കുറെ കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, തന്നെ കൊണ്ട് ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ വിഷമം. അത് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയ പുള്ളി. സി, നമ്മളത് ഒരു എൻകറേജ്മെന്റ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ, ഒരു ചെറിയ കുട്ടിയോട് തോന്നുന്ന ഒരു പ്രോത്സാഹനം, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനത്തെ കൊറേ മുഹൂർത്തം ഉണ്ടായിട്ടുണ്ട്.
11: കോട്ടയം ബെൽറ്റ് നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്, ആസിഫലിയുടെ കൂടെ വീണ്ടും ഒന്നിക്കുന്നു.
6: കോട്ടയം ബെൽറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പ്രൊഡ്യൂസറോട് പറയായിരുന്നു, എനിക്ക് ആദ്യമായിട്ടാണ്, എന്റെ എന്റെ 7-ാമത്തെ സിനിമയാണ്, ആദ്യമായിട്ടാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണെന്ന് തോന്നുന്നത്. മറ്റൊരു ഒരു സിനിമയും എനിക്ക്, സി ഓഫ് കോഴ്സ് സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാം നല്ല സിനിമയാണ്, അല്ലെങ്കിൽ വിജയ് സൂപ്പർ തലവൻ ഒക്കെ ചെയ്യും പറയാം. പക്ഷെ ഈ ഷൂട്ടിങ്ങിനെ, അതിന്റെ കാരണം ഈ സിനിമ സീൻ പേപ്പർ ഇല്ലാതെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്, എന്റെ മനസ്സിലേ ഉള്ളൂ. അപ്പോ ഈ ആളുകളുടെ പെർഫോമൻസ് അനുസരിച്ച്, പെരുമാറ്റം അനുസരിച്ച്, കഥാപാത്രം ബിഹേവ് ചെയ്യുന്ന അനുസരിച്ചാണ് സീനുകൾ
11: എഴുതുന്നത്.
6: അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ സിനിമ നമ്മൾ കൺസീവ് ചെയ്തപ്പോഴതിനേക്കാൾ മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് വരും. അപ്പോ അത് തരുന്ന ഒരു സന്തോഷമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ താരനിര ഇപ്പോ പറയുമ്പോ ആരൊക്കെ, മുകേഷ് ഏട്ടനുണ്ട്, ജഗദീഷ് ഏട്ടനുണ്ട്, അശോകനുണ്ട്, ഷൈൻ ടോം ജാക്കോ, ബോബി, ആസിഫ്, ശ്രുതി രാമേന്ദ്രൻ, നരേൻ, അങ്ങനെ തമിഴിൽ നിന്ന് ചാർലി, ഒരു വലിയ സ്റ്റാർ. അവരാരും സാധാരണ എല്ലാവരും ചോദിക്കും, രണ്ടു ദിവസം മുമ്പൊക്കെ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണമെന്ന് പറയും. അത് ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു, അത് ചോദിക്കരുത്, സീൻ എടുക്കുന്നതിന് തൊട്ട് മുൻപേ തരാൻ പറ്റുള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യണം, പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യണം, ആർട്ടിസ്റ്റ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം ഒത്തിരി ഇമോഷൻസ് ഉള്ള ഒരുപാട്, ഒരു ചെറിയ ക്യാരക്ടറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇല്ല. എല്ലാവർക്കും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട്, ചെയ്യാനുണ്ട്, വെറുതെ ആരും വന്നു പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഉണ്ട് ആ സിനിമയുടെ.
11: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്, കോട്ടയം ബെൽറ്റ്?
5: കോട്ടയം.
6: അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഒരു റൂളിംഗ് ഫാമിലിയുടെ കഥയാണ്. അപ്പൊ അത് അത് ഞാൻ കുറെ
11: ആലോചിച്ചു,
6: കണ്ട് കണ്ടറിയാം. അല്ല, ഇത് ഫീൽ ഗുഡ് അല്ല,
7: ഞാൻ ഇതിനു മുമ്പ് ഒരു പേര് പറഞ്ഞിരുന്നു, ഞാൻ പറയില്ല. അപ്പൊ അത് പറഞ്ഞിട്ടാകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് അങ്ങനെ ആ പേര് ആലോചിക്കേയില്ല ഒരു സിനിമക്ക്, ഈ കുത്തീമിന്. പക്ഷേ ഇവനെ കോൺസെപ്റ്റ് പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക്, ഇവൻ എന്നോട് പറയുമ്പോൾ തന്നെ, അളിയ നീ ചിലപ്പോൾ വഴക്ക് പറയും, ഇതാണ് പേര് എന്നിട്ട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പിന്നെ അവസാനം ആ പേരിടാൻ പറ്റില്ല. ഇന്നൊരു പേര് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി. ഞാൻ പറഞ്ഞാടാ അത് മാറ്റണ്ടടാ, അതന്നെ ഇടാ, അതന്നെ ഇടാ. പക്ഷെ ഇത് വന്നപ്പം
11: ഈ പറഞ്ഞ പോലെ ഒരു ഒരു ജോൺ ട്രിപ്പ് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് തലവനിൽ, ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഭയങ്കര അടിപൊളി സിനിമ. എന്റെ ഫേവറേറ്റ് ഓഫ് യുവേഴ്സ് എന്ന് പറയുന്നത് തലവൻ തന്നെയാണ്. കാരണം ഓരോ മൊമെന്റിലും നമുക്ക് പേടിയാവുന്നിടത്ത് പേടിയാവുന്ന, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ത്രില്ലടിക്കുന്ന, വീണ്ടും ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു സിനിമയായിരുന്നു. അത്രയധികം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് അതിനെ സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഒരു മൂവിയിലേക്ക് വന്നപ്പോൾ ഇത്രയും നാളും ഈ പറഞ്ഞ പോലെ ഓൺ ദ സ്പോട്ട് കോമഡിയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആള് ഇതിലേക്ക് എത്തിയപ്പോ ഒരു ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് ഇതിലേക്ക് എത്തിയപ്പോ എന്തായിരുന്നു ഒരു മാറ്റം ആസ് എ ഡിറക്ഷൻ?
6: അതിലേക്ക് മാറാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാല്, നമ്മളെ ഒരു പോയിന്റിൽ ആൾക്കാർ പ്രെഡിക്ട് ചെയ്യാൻ തുടങ്ങി. അറിയോ അപ്പൊണ്ടെങ്കിൽ അറിയോന്ന് അറിയില്ല. ഒരു സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് വരാൻ തുടങ്ങി. ഇപ്പൊ ഈ സിനിമ ജിജോയ് ആയിരുന്നു, യാ ഇപ്പൊ ദൃശ്യം ജിജോയ് ആണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും ക്ലൈമാക്സ്? അങ്ങനെ ഓരോ സിനിമ വരുമ്പോഴും അത് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് എന്നെ പിടികിട്ടി തുടങ്ങി. ഇനിയിപ്പോ ഇതേ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന പണിയാ. അപ്പോ വളരെ ഡെലിബറേറ്റ്ലി ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെ ഫീൽ ഗുഡ് മാത്രം ചെയ്തുകൊണ്ടിരിക്കണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഇപ്പൊ ഈ ബെത്ലഹേം കുടുംബം കൊണ്ടൊക്കെ ഹിറ്റായി കഴിഞ്ഞപ്പോ എന്തുമാത്രം ആൾക്കാരാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്. ഈ വഴി വെച്ച് കാണുമ്പോഴും എയർപോർട്ടിൽ വെച്ച് കാണുമ്പോഴൊക്കെ പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് ഇതിന്ന് പോകുന്നത്, ഇതിന്റെ നിന്നാ പോരെ, ഇത് കാണാൻ എന്തുമാത്രം ആൾക്കാർ, കണ്ടില്ലേ 350 കോടി അടിച്ചു, നിങ്ങൾ എന്തിനാ ഇതിൽ നിന്ന് കഷ്ടപ്പെട്ട് പോകുന്നത്, അതിൽ തന്നെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. എനിക്കത് അത് അത് എന്നറിയോ, നമ്മൾ ത്രില്ലറാണോ ഫീൽ ഗുഡ് ആണോ ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ 100% എളുപ്പം ത്രില്ലർ ചെയ്യാനാണ്. മറ്റേത് പണിയാ, ആളുകളെ ചിരിപ്പിക്കുക, കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ 2.5 മണിക്കൂർ ഇരുത്തുകയും വേണമല്ലോ. ബോർ എവിടെ ബോറടിച്ചാലും ആൾക്കാർ എണീറ്റ് പോകും.
7: ബോറടി മാത്രമാണോ, ഒരു ക്രിഞ്ച് ക്ലീഷ അടിക്കാൻ ഏത് എനി മൊമെന്റ് പറ്റുന്ന സാധനമാണത്.
6: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ജോണറിൽ അധികം പേരില്ലാതിരുന്നു. ഒരു ബാലേന്ദ്ര മേനോനും ഒരു ഫാസിലും ഒരു സത്യനന്ദിക്കാടും അല്ലേ നമുക്കതിനകത്ത് ഫീൽ ഗുഡിന് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് റീസൺ, അത് ചെയ്തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് റീസൺ. സംശയമില്ല.
7: അത് കഴിഞ്ഞിട്ട് വേറൊന്നും വരുന്നുണ്ട്, ഫീൽ ഗുഡിന്റെയും ഈ ത്രില്ലിന്റെയും നടുവിലേക്ക് കൊല്ലം വള. ഞാൻ ഹീറോ ആസിഫ് കാമിയ.
2: അയ്യോ, ഞാനൊരു ചോദ്യത്തിലേക്ക് വരുന്നു.
7: ഞാനത് ചോദിച്ചതായിരുന്നു.
2: മെന്റലിസ്റ്റ് ആദ്യ ഡയറക്റ്റ് ചെയ്തു, ഇനി ഒരു ആക്ടർ ആദ്യ ജിസ്മോൻ.
6: എന്താണ്
2: ആ പടം വരിക?
6: അല്ല, നമ്മൾക്ക് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇപ്പോൾ ലാൽ ജോസ് സാറിനെ പോലത്തെ ഒരാളൊക്കെ സ്റ്റേജിൽ വന്നിട്ട് വളരെ മൈക്കിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തൊരു നല്ല ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ഒരു ഉദ്ഘാടന ആക്ടർ ആണെന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംശയമില്ല. കാരണം 3 മണിക്കൂറാണ് ഈ ഷോ, 3 മണിക്കൂർ ഇന്റർവൽ പോലും ഇല്ലാതെ ഈ പറയുന്ന ആൾക്കാർ ഇരുത്തെന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന് മീൻ അങ്ങനെ ആക്ട് ചെയ്ത് നിർത്തേണ്ട ഒരു സംഭവം നമുക്ക് അല്ലെ. ചില സമയത്ത് ആക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കണം, പക്ഷെ ഇതെല്ലാം നടക്കണം. ഇത് ആക്ടിങ് തന്നെയാണ് സംഭവം ചെയ്യുന്നത്. അപ്പോ അത് എനിക്ക് തോന്നുന്നു ആദിയുടെ പൊട്ടൻഷ്യല് സിനിമയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു കാലം വരികയും ചെയ്യുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ചില പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
11: ആസിഫിലാണ് നമ്മയ്ക്കകത്ത് മനസ്സിലായത്. പക്ഷെ ആസിഫ് അലി ആദ്യ ഇത് രണ്ടും ഇവരുള്ള ഒരു സ്പെഷ്യൽ ബോണ്ടാണ് ജിസേറിന്. രണ്ടും രണ്ട് കൈൻഡ് ഓഫ് അല്ലെ, എപ്പോഴും ആസിഫും കൂടെയുണ്ട്, അതേപോലെ ആദിചേട്ടനും കൂടെയുണ്ട്.
6: കഴിഞ്ഞ ദിവസം നമ്മളൊരു വാട്ടറിലാണ് ഷൂട്ട് ചെയ്യുന്നത്, പുഴയിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ രാത്രി ഫുൾ നൈറ്റ് ഷൂട്ടാണ്, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി പിറ്റേന്ന് പുലർച്ചെ 6 മണി വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അറിയാലോ, ഒരു 3 മണിയൊക്കെ ആകുമ്പോ നമ്മുടെ റിലേ പോവും, അതും വെള്ളത്തില്, ബോട്ടിലാണ് ഷൂട്ട്, വള്ളത്തിൽ. അപ്പൊ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു ആദി ആസി ആസി ആസി എന്നാ ഞാൻ വിളിക്കുക ആസിഫിനെ. അപ്പൊ ഇത് 3-4 പ്രാവശ്യം ആദ്യ ആദ്യ ആദ്യം എന്നായി. നാലാമത്തെ പ്രാവശ്യം ഇപ്പൊ അവൻ പറഞ്ഞു, എടാ നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചോണ്ടിരിക്കണം എന്നറിയോ, കൊറേ നേരമായിട്ട് ആദ്യം എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനപ്പോ എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പറഞ്ഞു എടാ ഇത് ഈ ഈ ചീത്ത ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവിടെയാണ്, ഞാൻ അവിടെ പോയിട്ട്.
7: ഞാനിങ്ങനെ മറ്റേ മീന ലാലേട്ടനെ നോക്കുന്നില്ലേ മണ്ണെണ്ണയുടെ സമയത്ത്, അതുപോലെ ഇങ്ങനെ നോക്കാം.
11: ഇനിയിപ്പെന്തായാലും ഖത്തർ ഷോയ്ക്ക് വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മളെ കേൾക്കുന്നവർ ടിക്കറ്റ് എടുക്കണം, തീർച്ചയായിട്ടും വരണം. അപ്പൊ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അവരോടും
6: പറയാനായിട്ട്.
11: എല്ലാവരെയും
7: ഇനി പിന്നെ നമുക്ക് ഡേറ്റ് ഇല്ല, കൊറേ പിന്നെ നാളത്തേക്ക് ഡേറ്റ് തന്നെ ഇല്ല. ഫെബ്രുവരി വരെയാൻ പറ്റും, ഇപ്പൊ തന്നെ ബ്ലോക്കായി. പിന്നെ ഉള്ളതും ഏകദേശം നവംബർ, അടുത്ത വർഷം നവംബർ ടൂറെല്ലാം, കാനഡ ടൂറെല്ലാം സെറ്റായി. ഇങ്ങോട്ട് ഇനി വരാൻ പറ്റുന്നുണ്ടാവില്ല, എന്തായാലും അടുത്തൊന്നും വരാൻ സംഭവിക്കേ ചെയ്യില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാമെന്നുള്ള രീതിയിൽ നിന്നെല്ലാം സെറ്റായി. ഇങ്ങോട്ട് ഇനി വരാൻ പറ്റുന്നുണ്ടാവില്ല, എന്തായാലും അടുത്തൊന്നും വരാൻ സംഭവിക്കേ ചെയ്യില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.

0: പിന്നെ വിഷമിക്കരുത്, അയ്യോ ടിക്കറ്റ് കിട്ടില്ല എന്നൊന്നും പറയരുത്,
1: ഇപ്പെല്ലാം അവൈലബിൾ ഉണ്ട് കുറെ. അപ്പൊ അതിപ്പം മറ്റന്നാൾ തീരും.
2: അതുപോലെ ഈ അൽമായസ തിയേറ്ററിനെ കുറിച്ച് കൂടെ നമ്മൾ
1: പറയണം,
2: നമ്മൾ എന്തോരം തിയേറ്റേഴ്സിൽ ഷോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതെന്തൊരു മനോഹരമായ
1: തിയേറ്റർ തന്നെയല്ലേ നമ്മൾ. ഞാൻ ഉണ്ട് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടത്, ഭയങ്കര
2: അതിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, അതിന്റെ ശബ്ദമായിക്കോട്ടെ, അൽമായാസ
1: തിയേറ്ററും.
0: കാരണം ഇത്രയും ഷോസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പറയുമ്പോ എനിക്ക് അത്തറിൽ ആ ഒരു സ്റ്റേജ് ഓർമ്മ വരാൻ
2: തുടങ്ങിയ. പിന്നെ ഇത് ഓഫ് കോഴ്സ് ചെയ്യുന്ന ക്യൂബ്
0: എന്റർടൈൻമെന്റ്സും
2: ആണ്. പിന്നെ അപ്പൊ അവരോട് നമുക്ക് അതിനുള്ള കടപ്പാടും സ്നേഹവും പറയണം. ഒപ്പം ഇതിന് പെർമിഷൻ തന്ന എല്ലാ അധികാരികൾക്കുള്ള സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് പറഞ്ഞു തുടങ്ങി ഒരു തമാശ ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടോ, കുറെ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഈ അഡ്വർടൈസ്മെന്റ്സ് നിരീക്ഷിക്കാറുണ്ട്, ഞാൻ ചെയ്തായാലും വേറെ ആൾക്കാർ ചെയ്തായാലും ഒക്കെ. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും ഈ ലാൽ സാർ അഭിനയിച്ച ഒരു പരസ്യം, നമുക്ക് ബ്രാൻഡ് നെയിം പറയണമെന്നില്ല, പക്ഷെ ആ പരസ്യം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ കേണ് നടപ്പും. ഈ പരസ്യം വന്നു സാധാരണ ഇപ്പോ നമ്മൾ ഇപ്പൊ റേഡിയോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്തു, അത് റേഡിയോ സിനിമയ്ക്ക് മാത്രമേ ഗുണം ചെയ്യാറുള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ലക്സ് സോപ്പിന് വേണ്ടി പരസ്യം ചെയ്താൽ ആ ബ്രാൻഡിനെ ഗുണം ചെയ്യുള്ളൂ. പക്ഷെ ഈ പരസ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ പരസ്യം വന്നതോടെ ആ ഇൻഡസ്ട്രി ഉണർന്നു. കാരണം ഒരു പുതിയ കാര്യം പഠിപ്പിച്ചു, കയ്യിൽ സ്വർണം വെച്ചുകൊണ്ട് എന്തിനാണ് കടം മേടിച്ച് കിടക്കുന്നത്, സ്വന്തം വീട്ടിൽ സ്വർണ്ണമില്ല, പണയം വെച്ച് കാശ് മേടിച്ചു കൂടെ. നോക്കുമ്പോ ആ ഇൻഡസ്ട്രി ഉണർന്നു, ഈ ബ്രാൻഡ് മാത്രമല്ല ഫുൾ ഇൻഡസ്ട്രി ഉണർന്നു, പുതിയ പുതിയ ബ്രാൻഡുകൾ വരാൻ തുടങ്ങി എന്ന് പറയുന്ന പോലെ ഒരു അഡ്വർടൈസ്മെന്റ് മേക്കർ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇദ്ദേഹം കഴിഞ്ഞ 19 or 18 years ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിനകത്ത് ആൾക്കാർ ഭ്രാന്താണെന്ന് പറഞ്ഞു, ആൾക്കാർ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള അവഹേളനകൾ ഉണ്ടായപ്പോഴും ചവിട്ടി നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു നിലമാണ് ഇന്ന് കാണുന്ന ഇൻസോംനിയ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ മെന്റലിസത്തെ കുറിച്ച് കേൾക്കുന്നത് ആദിയിലൂടെയാണ്. ഇന്ന് നോക്കൂ എത്ര പേരാണ്, അതാ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു ഇൻഡസ്ട്രി പാരലൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്.
1: നമ്മുടെ കഴിഞ്ഞ ഷോ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്ര ഷോ വന്നു തന്നെ നോക്കാം, പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു സ്വർണം വിറ്റിട്ട് എന്തിനിപ്പോ ടിക്കറ്റ് എടുക്കാൻ പറയുന്നത്, അത്ര എക്സ്പെൻസീവ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ.
0: ലാലേട്ടന്റെ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം ഭയങ്കര, ആള് ഭയങ്കര ഉള്ളുകൊണ്ട് വോയിസ് ഓവർ
1: പറയുന്നുണ്ട്. എനിക്ക്
0: എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്യു എൻ സി സിയിലേക്ക് എത്തുക. ക്യൂനിവൻസ് ആണ് ഈ ഒരു വലിയ പ്രോഗ്രാം ഒരുക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് 7 o'clock ഈ പറഞ്ഞ പോലെ എത്തണം എന്നുള്ളതാണ്. 7 o'clock മുമ്പ് ആക്ച്വലി, കാരണം ഈ പറഞ്ഞ പോലെ 7:30 ആകുമ്പോഴത്തേക്കും ഗേറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ കേറ പറ്റൂല പോലെ. അതുകൊണ്ട് 7 o'clock മുമ്പായിട്ട് എത്തുക. അവിടെ കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതിനോടൊപ്പം എനിക്ക് ഐ റിയലി വോണ്ടഡ് ടു ടോക്ക് ടു നിഷാദ് ക ഓൾസോ ക്യൂനിവൻസിന്റെ എല്ലാം പോലെ. നിഷാദ് ക ഒന്ന് ഒന്ന് ഫ്രണ്ടിലോട്ട് വാ,
1: വരണം വരണം.
0: അതെ വരണം വരണം. ഇതിപ്പോ എല്ലാരും എഴുന്നേക്കണോ ഇരിക്കണോ?
1: അല്ല, ഈ പറഞ്ഞത് ഭയങ്കര എംഫസൈസ് ആണ്. നമ്മുടെ ഫോണിന് ഒരു നേച്ചർ ഉണ്ട്. ചില രാജ്യങ്ങളിൽ പോയാൽ അവിടെ പറയും ഇവിടെ ഇങ്ങനെയാ, 7 o'clock വന്ന 8 o'clock അല്ലേ ആൾക്കാർ എത്തുള്ളൂ, പോയിക്കൊള്ളാം അത് വഴി. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ള പ്രശ്നമൊന്നുമല്ല. നമ്മുടെ ഷോന്റെ നേച്ചർ, ഈ ഷോ ഒരു തിരക്കിട്ട് വന്ന് നിങ്ങൾ ഫൈനൽ മൊമെന്റിൽ വന്ന് കയറി കണ്ട ഷോ അല്ല. നിങ്ങൾക്ക് ആ ആംബിയൻസ് കറക്റ്റ് ആയിട്ട് കിട്ടണം. നമ്മളവിടെ ഒരു ഇവൻ പ്ലേ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ഇവൻ ഒരു ലൈറ്റ് മൊമെന്റ് എന്ന് തോന്നുന്നത് പോലും പ്ലാൻഡ് ആയിരിക്കും. അതെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളൊരു ഒരു സൈക്കിൾ ഒരു മൊമെന്റിൽ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യണ്ടാവുക. സോ എപ്പോഴും 1.5 hours മുമ്പേ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ എൻട്രി ഉണ്ടാവില്ല. യു വിൽ മിസ് ഇറ്റ്, യു വിൽ റിയലി ബാഡ്ലി മിസ് ഇറ്റ്. പിന്നെ അത് എത്രയും കുറച്ച് നേരത്തെ ഒരു 6:30 ഏഴ് മണിക്കൊക്കെ നിങ്ങൾ അവിടെ എത്തുകയാണ് വെച്ചാൽ വളരെ സമാധാനമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാം.
3: ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറയാനുള്ളതല്ല ഇപ്പൊ പറഞ്ഞു
1: വെച്ചിട്ട്.
0: ക്യൂനിവൻസിന്റെ സന്തോഷം പറയും.
3: ക്യൂനിവൻസിന്റെ സന്തോഷം

0: ഇപ്പം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതല്ല, അത് ഖത്തർ മൊത്തം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്യൂനുവൻസിന് വളരെ സന്തോഷം നല്ല, അതിനൊരു വാക്കില്ല സത്യത്തിൽ. ഇൻസോംനിയയുടെ ആദ്യത്തെ രണ്ട് ഷോ തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ആളുകൾക്ക് അത് കാണാൻ സാധിച്ചില്ല. പിന്നെ ഉള്ള ഇവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചുള്ള കുറച്ച് ഇതുള്ളൂ. രണ്ട് ഷോ നടത്താനായിരുന്നു പ്ലാൻ ഇപ്പോഴും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു ഷോയിലേക്ക് നമ്മൾ മാറ്റി. ആ ഒരു ഷോ നമ്മൾ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്നു, അത് സർപ്രൈസ് ആയിട്ട്
1: കൊടുക്കാനാണ്.
0: അപ്പോ അതാണ് ഇതിന്റെ ഒരു സാരം. അപ്പൊ ഞാൻ പറയാനുള്ളതൊക്കെ ആദിചേട്ടനും പറഞ്ഞു, അഷ്ടമിയും പറഞ്ഞു, എല്ലാവരും 7 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തുക. കാരണം ഈ ഒരു ഷോ അത് സ്റ്റാർട്ടിങ് മുതലേ കാമായിട്ടിരുന്ന് കാണേണ്ടിരുന്ന കാര്യം. ഈ ഇടയ്ക്ക് തന്നെ അതിന്റെ ആ ഷോയ്ക്ക് 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ആണെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോവാൻ പോലും സാധിക്കത്തില്ല. ഇനി ഒരു വാഷ്റൂമിൽ ഒന്ന് പോയാൽ തന്നെ മിസ്സായി, അത് ടോട്ടലി മിസ്സായി.
1: അത് മാത്രമല്ല, അതിന്റെ ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ചപ്പോ ആചാര്യൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കണക്ഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അത് ആ ഒരു ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു വ്യക്തി സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സെറ്റ് ആവണം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇറങ്ങിപ്പോക്ക്
0: പറ്റൂല. കഴിഞ്ഞ തവണ നമ്മൾ ഇത് അനൗൺസ് ചെയ്തതാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചുപോയി. കുട്ടികളെ കൊണ്ടുവരുന്നവരെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഷോയെ ബാധിക്കും. അത് ആ അവരെ മാത്രമല്ല, ആ എൻ്റെ ഷോയെ ബാധിക്കും, ആർട്ടിസ്റ്റിനെ ബാധിക്കും, ചുറ്റുപാടിരിക്കുന്ന ആളുകളെ ബാധിക്കും. കാരണം അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ മൊമെന്റുകളും അവർ നഷ്ടപ്പെടും. ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം, ചിലപ്പോൾ ഹാപ്പിനെസ് ആയിരിക്കാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. വരുന്നവർ ടിക്കറ്റ് എടുത്തവരാണെങ്കിലും ഇനി എടുക്കാനുള്ളവരാണെങ്കിലും എന്ന് പറഞ്ഞ് വരാതിരിക്കാനല്ല ഒരു
2: ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ റൂൾ എങ്ങനെയാ വെച്ചാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. നോ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഇവര് ഭയങ്കരമായിട്ട് പൊളൈറ്റ് ചെയ്ത് പൊതിഞ്ഞിട്ട് നമ്മൾ എടുത്തുമ്പോ ഒരു വീഡിയോ ഏത് അല്ല കൊണ്ടുവരരുത് എന്നല്ല കേട്ടോ. അവിടെ ഞാൻ സ്റ്റേജിലേക്ക് വരുമ്പോ നമ്മൾ ഇവരെ വിശ്വസിച്ചിരിക്കല്ലേ. ഞാൻ സ്റ്റേജിലേക്ക് ഞാൻ പിറകുന്ന ബാക്ക് സ്റ്റേജിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ കുട്ടികളിങ്ങനെ അലറി കരയണ്ടേ. ഞാൻ ചെയറൊക്കെ പറക്കിയിട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. പിന്നെ ഫസ്റ്റ് ഷോ സത്യമായിട്ടും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ. അത് അതിന് വന്നവരോടൊക്കെ സോറി പറയാം. രണ്ടാമത്തെ ഷോ നല്ലതായിരുന്നു, കാരണം അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പൊ കുട്ടികൾ വരാതിരുന്നൊന്നുമില്ല, പക്ഷെ വി വർ പ്രിപ്പയർഡ്, ഇതുണ്ടാവും. മറ്റത് ഞാൻ എന്റെ കണക്ക്, കാരണം ഈ 2,300 പേരെ എന്റർടൈൻ ചെയ്യുന്ന 600 പേരും വ്യത്യാസമുണ്ട്. അതിന് വല്ലാത്തൊരു എനർജി ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പൊളിഞ്ഞ് ആകെ തളർന്നു കരഞ്ഞിട്ടൊക്കെയാണ് സ്റ്റേജിൽ കയറിയത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് ആക്ട് ചെയ്യാന്നല്ലേ പറ്റുള്ളൂ. അപ്പോ ദയവ് ചെയ്ത് 3 വയസ്സിനുള്ള താഴെ കുട്ടികളും കൊണ്ട് വരാൻ പറ്റില്ല.
0: അല്ല, അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ.
2: കാരണം
0: കഴിഞ്ഞ തവണത്തെ രണ്ട് ഷോയില് ആദ്യത്തെ ഷോ 3 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് നിന്നു. പിന്നെ ഒരു ഗ്യാപ്പ്, കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ഷോ ആ 3-3.5 മണിക്കൂർ ഒരു പെർഫോമർ എന്നൊരു സ്റ്റേജിൽ നോൺ സ്റ്റോപ്പിൽ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിയാക്ഷനും അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസും അതാണ് ആ ഷോയുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊണ്ടുവരരുത്, ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് കൊണ്ടുവരരുത്.
1: യെസ്. അപ്പൊ ബേസിക്കലി ഇൻസോംനിയ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരെയും ഭയങ്കരമായിട്ട് അത് ഇത് ഇമോഷണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ആ ഒരു കണക്ഷനിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടികൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ അതിന്റെ താഴേക്കുള്ള കുട്ടികളെ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ ഒക്കെ തന്നെ ഏൽപ്പിച്ചിട്ട് കുഴപ്പമില്ല, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്നുള്ള രീതിയിൽ പേരൻസ് എൻജോയ് ചെയ്യാനായിട്ട് എന്തായാലും വരിക. നിങ്ങൾക്കും വന്ന് എൻജോയ് ചെയ്യാം. നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ക്യു എൻ സി സിയിലേക്ക്. ഇപ്പോഴും ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ക്യൂ ടിക്കറ്റ്സിലൂടെ, ഓക്കെ. അപ്പൊ രണ്ടിലൂടെയും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഓൾറെഡി കണ്ടവരുണ്ടാവാം, ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് വരാം, അതല്ല പുതിയതായിട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും വരാം. ഞാനും നിസ്സേ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഞങ്ങൾ ഇതുവരെയും ഇല്ല കണ്ടിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണാൻ പോകുന്നത്.
0: ആദ്യത്തെ ഷോ റെഡി ആയില്ലെന്ന് ആദിച്ചേട്ടൻ പറഞ്ഞൂടെ. അപ്പൊ ആദ്യത്തെ ഷോ കണ്ടവർക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഒരു ചാൻസ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ക്യൂൻ ഉണ്ടാക്കി ഒരു ക്രിയേറ്റീവ് ഞങ്ങൾ ഇങ്ങനെ
1: ഉറപ്പായിട്ടും. അപ്പൊ ക്യൂൻ ഇവന്റ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ഇവന്റ് ആൻഡ് നിങ്ങളും പൊളിക്കൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ എല്ലാവരും എത്തുക, നമ്മുടെ ക്യു എൻ സി സിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ലൈവ് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ജിസ് ജോയ് ആൻഡ് ആദി. താങ്ക് യു ഫോർ കമ്മിങ്.
0: താങ്ക് യു
1: വിശ്വക്കാർ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20 ആണ്, മറക്കല്ലേ.
3: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
4: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
9: You're listening to
8: Radio Suno 91.7.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.
7: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
8: എനിക്ക് ഒന്ന് കൂളാവണം.
9: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
10: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
9: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
10: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
9: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്ത Dairy Queen Store.
6: 917 Evenings.
0: Joy Alukas 917 Evenings
5: presented by
1: Joy Alukas il verum 10% advance nalgi ethum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare mathram.
2: Powered by
3: Qatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
5: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: All hits all day.
5: This is
6: Radio Suno 91.7 FM, Qatar's favorite radio station.
9: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
7: ഇന്നേ ഡിന്നർ ഡബിളാ.
9: ഡബിളോ?
7: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
9: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
1: September 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
10: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
11: ഹലോ ആശ, മിസ്റ്ററുടെ ഫസ്റ്റ് 10/20/30 ആണ്, മറക്കല്ലേ.
12: അടിയാ, October 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
13: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
1: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 October 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600-ലധികം പാർക്കിംഗ് സൗകര്യം. 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യൂ നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗരാഫ.
5: Pay just 10% advance at Joy Alukas to book your favorite jewelry now.
14: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joy Alukas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joy Alukas app. Advance booking offers valid until 7th November only. Joy Alukas, world's favorite jeweler.
15: ഹായ്, ഞാൻ സലീം കൊടുത്തു.
6: യു ആർ ലിസണിംഗ് ടു
15: റേഡിയോ സുനോ.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.
5: You are listening to Radio Suno 91.7 FM. 91.7 FM.
6: Qatar's happiness frequency.
5: Radio Suno.
7: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: 917 evenings.

0: വചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: All hits, all day.
0: This is
4: Radio Suno 91.7 FM, Qatar's favorite radio station.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
5: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: You're listening to 917 evenings, 917 evenings.
8: Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare maatram.
2: Powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707 and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. Dairy Queen Store.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്. Radio Suno 91.7.
10: Joy Alukas 917 Evenings presented by
6: Joy Alukas. il verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
9: Powered by
11: Qatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
10: And Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: കുറച്ചധികം നേരമായി നമ്മളുടെ കൂടെ ദ മെന്റലിസ്റ്റ് ആദി ആൻഡ് ഓൾസോ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ ജിസ് ജോയ്, ഇവർ രണ്ടുപേരും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് അവരുടെ ആ ഒരു സംസാരവും ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് ഉറപ്പാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തുമാത്രം ആ ഒരു ബോണ്ട് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു ഷോയും കാണാനായിട്ട് മറക്കരുത്. ഈ വരുന്ന 2nd, അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. QNCC വെച്ചിട്ടാണ് അതിൻ്റെ ഓൾറെഡി ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ക്യൂ ടിക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. QNEvents ആണ് ഈ ഒരു വലിയ ഇവൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഇവൻറ്റ് തന്നെയാണ് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഫിറോസിൻ്റെ മെസ്സേജും ഞാൻ കണ്ടിരുന്നു. കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഷോ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഫിറോസ്, എന്തായാലും ഫിറോസിനും കാണാനായിട്ട് പറ്റട്ടെ. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റ് മെസ്സേജസൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതിനൊക്കെ ഉള്ള റിപ്ലൈസും വരുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ലൊരു പാട്ടും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് കുറച്ച് ഖത്തർ അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്. ഒപ്പം തന്നെ വേറൊരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. ദൂരെ പാട്ടിലേക്ക് പോയാലോ, ചെന്നൈ ബീച്ചിലേക്ക് പോയാലോ. അപ്പൊ കേട്ടോടെ ഇരിക്ക, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീച്ച്
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഹലോ ആശ, നെസ്റ്റോയുടെ ഫസ്റ്റ് 10/23 ആണ്, മറക്കല്ലേ.
3: അളിയ, ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗരാഫയിൽ വെച്ച് കാണാവേ.
4: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിലെ ഓഫറോട് ഓഫർ അല്ലേ.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
10: Radio Suno 91.7 FM.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
3: Now? We still have time for the festive season.
2: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
4: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
5: എനിക്കൊന്ന് കൂളാവണം.
6: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
7: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
6: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
7: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
6: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ.
8: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
9: ഈവനിങ്സ്.

എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ കവിതാ കൃഷ്ണമൂർത്തി ആൻഡ് ഹരിഹരൻ. ഓഹ് വാട്ട് എ സോങ്, ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മളുണ്ടല്ലോ ഇന്ന് ലൈവായിട്ട് കുറച്ച് നേരമായി ഭയങ്കരമായിട്ട് ഇവിടെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ആൻഡ് ഐ എം സോ ലൈക്ക് ലിറ്ററലി സാഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നല്ലൊരു ODI മാച്ച്, അതിഗംഭീരമായിട്ടുള്ളൊരു മാച്ച്, ഇന്ത്യയുടെ ബാറ്റിംഗ് നടക്കുമ്പോൾ ഇത്രയും നേരമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. എന്നാലും വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഇന്ത്യ ആ ഒരു ODI മാച്ച് കഴിഞ്ഞ തവണ അതിഗംഭീരമായിട്ടുള്ള സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ വിരാട് കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് രോഹിത് ശർമ്മയ്ക്ക് അധികം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇന്ന് രോഹിത്തിൻ്റെ വക ഒരു സെഞ്ചുറിയാണ് കാണാനായിട്ട് എല്ലാവർക്കും പറ്റിയത്. 101 runs 75 ബോളിൽ നിന്നും രോഹിത് ശർമ്മ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. ആൻഡ് ശുഭ്മാൻ ഗിൽ അതിഗംഭീരമായിട്ട് ഇപ്പോഴും നോട്ട് ഔട്ടായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡബിൾ സെഞ്ചുറി, 217 runs ആണ് 130 ബോളിൽ നിന്നും ശുഭ്മാൻ ഗിൽ എടുത്ത് ക്യാപ്റ്റൻ അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കോഹ്ലിക്കാകെ 29 runs മാത്രമേ എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിൽ 3 ബൗണ്ടറീസ് ആൻഡ് ഓൾസോ 1 6. അല്ലാതെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു പെർഫോമൻസിലേക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് ഋതുരാജ് ഗേക്വാഡ് ആൻഡ് ശുഭ്മാൻ ഗിൽ രണ്ടുപേരും ഇപ്പോഴും നോട്ട് ഔട്ടായി നിൽക്കുകയാണ്. 2 wickets പോയി. ഇന്ത്യ ഇപ്പോൾ 400 runs എടുത്ത് നിൽക്കുന്നു. ഇനി വെറും 6 runs എടുത്താൽ മതി. കാരണം ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ഇൻഡീസ് കൊടുത്തിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 406 ആയിരുന്നു. അപ്പോൾ ആ 406 എത്താനായിട്ട് ഇനി ജസ്റ്റ് വെറും ഒരു 6 runs, അത് പെട്ടെന്ന് തന്നെ ഇപ്പം മിക്കവാറും എടുക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ബോളേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 wicketsആണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്ന് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതിൽ 2 wickets വീതം കുൽദീപ് യാദവ് ആണെങ്കിലും രവീന്ദ്ര ജഡേജ ആണെങ്കിലും ഒപ്പം നമ്മുടെ ഗുർനൂർ ബ്രാർ ആണെങ്കിലും 2-2 വെച്ചിട്ട് വിക്കറ്റുകൾ എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഒപ്പം തന്നെ പ്രസിദ് കൃഷ്ണയുടെ ഒരു വിക്കറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 wickets ഇന്ന് വെസ്റ്റ് ഇൻഡീസിൻ്റെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ആകെ 2 ഔട്ടായിട്ടുള്ളൂ, അതായത് രോഹിത്തും കോഹ്ലിയുമാണ്. ഇനി എന്തായാലും നമുക്ക് നോട്ട് ഔട്ടായി നിന്നുകൊണ്ട് ശുഭ്മാൻ ഗിൽ ഇത് തീർക്കുമെന്നാണ് വിശ്വാസം. 222 runs എത്തി നിൽക്കുന്നു. ഇനി ജസ്റ്റ് 2 runs, കളി ഇപ്പം തീരും എന്ന് വെച്ചാൽ ഇപ്പം തീരും, വളരെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഇനി 40 ബാക്കിയുണ്ട് എന്നുള്ളതാണ്. 1 എടുത്താൽ മതി. ഇനി ഇത് വെറും 40 ഒരു റണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്നാണ് ഇന്ത്യ ബാറ്റിങ് ഭയങ്കര പെട്ടെന്നാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ 1 അങ്ങനെ 39 ബാക്കി നിൽക്കെ ആ 1 കൂടി എടുത്തുകൊണ്ട് ഇപ്പം തന്നെ ഇന്ത്യ ജയിക്കുന്നതായിരിക്കും. ആൻഡ് ഋതുരാജ് ഗേക്വാഡ് ഓൺ സ്ട്രൈക്ക് റൈറ്റ് നൗ. എന്താണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോൾ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കി കാണാം. ചിലപ്പോൾ 1 ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡബിൾ എടുത്തേക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓവർ. ഓക്കേ, സോ ഒരു സിംഗിളും കൂടി എടുത്തുകൊണ്ട് അങ്ങനെ ആ ഒരു ഫൈനൽ 406 runs എടുത്ത് ഇന്ത്യ ഇന്ന് ജയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ ഇതാ കഴിഞ്ഞിരിക്കുന്നു. 43.3 overs ആയപ്പോഴേക്കും അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ODI മാച്ചാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റും കൂടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ജൂലൈ 4 എന്ന സിനിമയിലെ നല്ലൊരു പാട്ടിലേക്കാണേ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.

0: നെസ്റ്റോയുടെ ഫസ്റ്റ് 10/23 ആണ്, മറക്കല്ലേ.
1: ഒക്ടോബർ 1 മുതൽ 4 വരെ നെസ്റ്റോ ഗ്രാഫിക് വെച്ച് കാണാവേ.
2: അത് പിന്നെ പറയണോ, നെസ്റ്റോ വന്നതോടെ ഖത്തറിൽ ഓഫറോട് ഓഫർ അല്ലേ.
3: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ആദ്യ 10/20/30 ഒക്ടോബർ 1 മുതൽ 4 വരെ മിക്ക ഉൽപ്പന്നങ്ങളിലും 10/20/30 പ്രൊമോഷൻ. ഫാമിലി ഷോപ്പിംഗിന് പറ്റിയ സ്പേഷ്യസ് സ്റ്റോർ, 600+ പാർക്കിംഗ് സൗകര്യം, 4 ദിവസം നല്ലതുപോലെ ഷോപ്പ് ചെയ്യും നെസ്റ്റോയുടെ 10/20/30 പ്രൊമോഷനിലൂടെ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫ.
4: 917 evenings.

0: നല്ല കാറ്റുണ്ട്, ഇത്ര നല്ല രീതിയിൽ കാറ്റുകൾ കാറ്റായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെതർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്, അതായത് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ആണോ, നല്ല കാറ്റുണ്ടോ? എന്തായാലും നല്ല രീതിയിൽ ശക്തമായ കാറ്റിനാണ് ഇപ്പോൾ ഖത്തറിൽ പലയിടങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ചും നാളെ തേഴ്സ്ഡേ ഒക്ടോബർ 1 കുറച്ചധികം ശക്തിയേറിയ കാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റെസിഡൻസിനോടൊക്കെ തന്നെ ഒരു ബീച്ച് സൈഡിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ മെറൈൻ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നുള്ളൊരു കാര്യം, ഒരു വാർണിംഗ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഇൻഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ തേഴ്സ്ഡേ ആയിട്ട് വൈകുന്നേരം എങ്ങോട്ടേക്കിലൊക്കെ ഇങ്ങനെ പോകാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ബീച്ചും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് പ്ലാൻ ചെയ്യണ്ട, നമുക്ക് തണുപ്പൊക്കെ എത്തട്ടെ, അപ്പോഴത്തേക്കും പ്ലാൻ ചെയ്യാം കേട്ടോ. പിന്നെ എന്ത് പ്ലാൻ ചെയ്യും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് പരിപാടികൾ, എല്ലാ സംഭവവും ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എനിക്കത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്, യാരുടെ നീ മോഹിനി സിനിമയിലെ പാട്ടാണ്.
1: Chennai Beats.
2: Tamil, head of the hour. In the art of Podumakulanda.

0: ജോയ് ആലുക്കാസ് 917 ഈവനിംഗ്സ് പ്രസന്റഡ് ബൈ
1: ജോയ് ആലുക്കാസിൽ വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവേർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. Be fresh, be you. Visit your nearest store today.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Namaskaram, this is your Karthik here.
3: You are listening to Radio Suno.
2: Do listen to Radio Suno.

1017 Evenings. വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സലോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഈ ഒരു വീക്കെൻഡിലെ വലിയൊരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഈ ഒരു വീക്കെൻഡിൽ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ക്യൂൻ ഇവൻസിൻ്റെ ഇൻസോംനിയ മെൻറ്റലിസ്റ്റ് ആദിയുടെ ആ ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പേര് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് മിസ് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ടൈം നടന്നപ്പോൾ. അതുകൊണ്ട് എന്തായാലും കാണാനായിട്ട് എത്തുക. നമ്മുടെ QNCC-യിലാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ക്യൂ ടിക്കറ്റ്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്. പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ടിക്കറ്റ്സ് ഉറപ്പാക്കുക, വേഗം തന്നെ എടുക്കുക. അതിന് വേണ്ടിയിട്ട് നേരെ ക്യൂ ടിക്കറ്റ്സിലേക്ക് ചെന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വെതർ കണ്ടീഷനൊക്കെ മാറുന്നുണ്ട്. എല്ലാവരുടെയും ജലദോഷവും പനിയൊന്നും മാറാതെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹെൽത്ത് നോക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഓഫ്കോഴ്സ് ഇന്നത്തെ ദിവസത്തിൽ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ആ ഒരു ODI മാച്ച് തന്നെയായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയുടെ മാച്ചിൽ അതിഗംഭീരമായിട്ടാണ് ഇന്ന് ശുഭ്മാൻ ഗിൽ ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് ആയി എന്നുള്ളതാണ്. ഡബിൾ സെഞ്ചുറി അടിച്ച് സൂപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ആൻഡ് ഈവൻ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ പോലും ക്യാപ്റ്റനായിട്ടുള്ള ഷൈ ഹോപ്പിൻ്റെ ഒരു 104 റൺസ്, അമർ ജാങ്കോൻ്റെ 114 റൺസ്, ജോൺ ക്യാമ്പലിൻ്റെ 101 റൺസ്, അങ്ങനെ ആകെ മൊത്തത്തിൽ 405 റൺസ് അവരും അതിഗംഭീരമായിട്ടാണ് ഇന്ന് ഫസ്റ്റ് ഇന്നിങ്സ് പൂർത്തിയാക്കിയത്. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയുടെ 101 റൺസും ശുഭ്മാൻ ഗില്ലിൻ്റെ 223 റൺസും, പിന്നെ വിരാട് കോഹ്ലിയും അതുപോലെ ഋതുരാജിനും വലിയ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്നും 29 റൺസ് 31 റൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു പാർട്ടും അവർ മാക്സിമം നന്നായി ചെയ്തു. എന്തായാലും ഇന്നത്തെ 8 വിക്കറ്റിൻ്റെ ആ ഒരു വിന്നാണ് നമ്മുടെ ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇനി എന്തായാലും ആ ഒരു ODI മാച്ചസ് വരുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു സുഖമാണ് കണ്ടിങ്ങനെ ഇരിക്കാൻ. ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു ODI-യുടെ 3rd October ആണെന്ന് തോന്നുന്നു. 3rd October ഓഹ് സാറ്റർഡേ, ഷെടാ ഈവനിങ് ആ ഒരു ഫീൽ കിട്ടൂലല്ലോ. ആ കുഴപ്പമില്ല, 11:30 AM ആണ്, അപ്പോൾ പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സുഖസുന്ദരമായിട്ടിരുന്ന് കാണാമല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു മാച്ചിന് വേണ്ടി ഇനി അടുത്തതായിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് അതിനിടയിലൊരു ഇന്ത്യ ശ്രീലങ്ക മാച്ച് വരുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്തായാലും പറയാം. ഇപ്പോൾ തൽക്കാലം എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നാളെ വീണ്ടും 5 മണിയാകുമ്പോൾ, അല്ല 5 മണിക്ക് മുമ്പേ എത്തുമല്ലോ അല്ലേ. ആ മാറ്റിനി മാഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ എന്തായാലും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ബൈ.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

ചൊല്ലി അരണേവാ ഒന്നേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോട് അങ്ങനോട്.

അയ്യപ്പനമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേർ തട്ട.

റേഡിയോ സുനോ 91.7 FM. Mother's favorite radio station.

0: ഡിസെപ്ഷൻ.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar. And
4: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

ഓഡിയോ സുനോ 91.7 FM. 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
0: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707 and
3: Marza Hypermarket be fresh be you. Visit your nearest store today.

91.7 FM. 91.7 FM.

सुनो 91.7 FM 91.7 FM

റേഡിയോ സുനോ 91.7 FM. 91.7 FM.